ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 13. മലയാള വർഷം 1201, മിഥുനം 20. 2026 ജൂലൈ 4, ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz. ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5:53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: ഭൂമിയിൽ നിരവധിയായ ജീവിവർഗങ്ങളുണ്ട്. സൂക്ഷ്മജീവികൾ മുതൽ ഭീമാകാരമായവ വരെ ഇതിൽപ്പെടുന്നു. കരയിൽ കഴിയുന്നവയും വെള്ളത്തിൽ ജീവിക്കുന്നവയുമുണ്ട്. ഓരോ ജീവിക്കും അതിൻ്റേതായ സവിശേഷതകളുമുണ്ട്. രൂപത്തിൽ മാത്രമല്ല ഇത്, സ്വഭാവത്തിലും ഭക്ഷണത്തിലും അധിവാസത്തിലുമെല്ലാം ഈ പ്രത്യേകതകൾ നമുക്കു കാണാം. പരസ്പരാശ്രിതത്വത്തോടെ കഴിയുന്നവയും സ്വതന്ത്രമായി ജീവിക്കുന്നവയുമുണ്ട്. മാത്രമല്ല, പരസ്പരം ശത്രുതയോടെ പെരുമാറുന്നവയെയും കാണാം, കീരിയും പാമ്പും പോലെ. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ചില ജീവികളുടെ ഭക്ഷണമാണ് മറ്റു ചിലത്. ഇത് കൂടുതലും പ്രകടമാവുന്നത് വന്യമൃഗങ്ങളിലാണെന്നു മാത്രം. ഇതെല്ലാം തന്നെ ജൈവഘടനയുടെ സവിശേഷതകളാണ്. മേൽപ്പറഞ്ഞ ജീവി വിഭാഗങ്ങളുടെ ഇടയിൽ മനുഷ്യകുലവും പെടുന്നു. അനേകം ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് നാം എന്നു സാരം. എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും സാധ്യതയുള്ള ജന്മം മനുഷ്യൻ്റേതാണെന്ന് പറയാം. ഏറെ സിദ്ധികളുള്ളവരാണ് മനുഷ്യർ. ഇത്തരം സിദ്ധിവിശേഷങ്ങളുള്ളതുകൊണ്ട് മനുഷ്യർ പല കണ്ടെത്തലുകളും നടത്തുന്നു, പലതും സൃഷ്ടിക്കുന്നു, പലതിനെയും വരുതിയിലാക്കുന്നു, വൈവിധ്യപൂർണമായ ജീവിത സൗകര്യങ്ങളൊരുക്കുന്നു, ഇണക്കിയും മെരുക്കിയും ആവശ്യമുള്ള മറ്റു ജീവികളെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു, പലതിൻ്റെയും സ്വാതന്ത്ര്യത്തെപ്പോലും നാം ഹനിക്കുന്നു, വിലയിട്ട് വിൽക്കുകയും ചെയ്യുന്നു. മറ്റു ജീവികളെ മാംസത്തിനും മറ്റും മാത്രമല്ല നാം ഉപയോഗിക്കുന്നത്, അവയിൽ പലതിൻ്റെയും ശരീരഭാഗങ്ങൾ വരെ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യാധിപത്യമാണ് സർവമണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നതെന്ന് പറയാം. ഏതൊരു ജീവിവർഗവും സ്വന്തം ജീവൻ നിലനിൽക്കാനും ശരീരം കാക്കാനും വേണ്ടി മാത്രമാണ് എന്തും ചെയ്യുന്നത്. ആവശ്യത്തിനു മാത്രം ആഹരിക്കുന്നു, സ്വന്തം താമസത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കൂടൊരുക്കുന്നു, അതല്ലെങ്കിൽ വാസസ്ഥലം കണ്ടെത്തുന്നു. ഇതിലെല്ലാം തൃപ്തരായി ജീവിക്കുന്നു. ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ രക്ഷ നേടുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നു. ഇതിലപ്പുറമുള്ള ഒന്നും മനുഷ്യേതര ജീവികൾക്കാവശ്യമില്ല. ലോകത്ത് എല്ലാ വിഭാഗ

0: ജീവികളും ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് മനുഷ്യരിൽ നിന്നാണ്. ഇവയെല്ലാം ഏറ്റവും ഭയക്കുന്നതും നമ്മെ തന്നെ. വളർത്തു മൃഗങ്ങളൊഴിച്ചുള്ളവയെല്ലാം മനുഷ്യരിൽ നിന്നകന്നു കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. അവയ്ക്കാവശ്യം സ്വാതന്ത്ര്യവുമാണ്. കാട്ടിൽ കഴിയുന്നവ അവിടെയും നാട്ടിൻ പുറങ്ങളിൽ കാണുന്നവ നമ്മുടെ പരിസരത്തും ജലജീവികൾ ആ ജലവിധാനത്തിലും ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. പറവകൾക്കാകാശമുണ്ടെന്ന പാട്ടിൽ തന്നെ അവയുടെ വിഹാരം വ്യക്തമാവുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്നവയെല്ലാം സന്തുഷ്ടരുമാണ്. എല്ലാ കഴിവുകളും സൗകര്യങ്ങളുമുള്ള മനുഷ്യർ മാത്രമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ഇത്രയും സവിശേഷമായ മനുഷ്യജന്മം എന്തിനാണിങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതെന്നോർത്തുനോക്കൂ. പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന പലരും ഉള്ളിൽ എന്തൊക്കെയോ ക്ലേശങ്ങൾ അടക്കിവെച്ചിരിക്കുന്നു. ആരും ഒന്നിലും തൃപ്തരല്ല. സ്വാസ്ഥ്യം അനുഭവിക്കുന്നവരാവട്ടെ നന്നേ കുറവാണ്. സുഖസൗകര്യങ്ങൾ എത്രമേൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവോ അത്രത്തോളം ഒരാൾ അസ്വസ്ഥനുമായിരിക്കും. പരിധിയില്ലാത്ത ധനസമാഹരണം ലക്ഷ്യമിട്ട് ജീവിതം മെനയുമ്പോൾ അവിടെയും ലഭ്യമായവയിൽ സുഖം കണ്ടെത്താൻ കഴിയില്ല. മനസ്സമാധാനം ലഭിക്കുകയുമില്ല. കൂടുതൽ കൂടുതൽ എന്ന ചിന്ത അലട്ടുകയും ചെയ്യും. ഓരോ നേട്ടങ്ങളിലും ലഭ്യങ്ങളിലും നാം സ്വയം പരിമിതപ്പെടണം. അല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയായിരിക്കും ഫലം. അസ്വസ്ഥമായ മനസ്സിൽ സത്ചിന്തകൾ പോലും വരില്ല. മതി എന്ന ഭാവവും തൃപ്തി എന്ന സ്വഭാവവും കൈക്കൊണ്ടാൽ ഒന്നിനോടും നമുക്ക് അമിതമായ ആസക്തി വരില്ല. ജീവിതത്തിൽ സന്തോഷവും അതുവഴി നേടാം. ഇതില്ലെങ്കിൽ എന്നും അലോസരങ്ങളും ആകുലതകളുമായിരിക്കും കൈമുതൽ. ഓട്ടപ്പാച്ചിലല്ല ജീവിതം. നേട്ടങ്ങൾ നല്ലതുതന്നെ, സമ്പത്തും ആവശ്യമാണ്. പക്ഷേ ഇതുമാത്രമല്ല ജീവിതസുഖവും മനസ്സമാധാനവും. അത് സ്വനിയന്ത്രണത്തിലൂടെ ആർജിക്കുന്നതാണ്. അത്യാവശ്യം വേണ്ടത് അതേ അളവിലും ആവശ്യമായവ അതിനനുസരിച്ച് അധികരിക്കാതെയും അനാവശ്യമായവയോട് അകലം പാലിച്ചും കഴിയുന്നവർക്കുള്ളതാണ് മനസ്സമാധാനവും ജീവിതസൗഖ്യവും. നമ്മുടെ മനോഭാവമാണ് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിദാനം.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ആകാശവാണി സമയം 6 മണി. ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് കവിതാ സ്വരലയാണ്.

0: കണ്ഠം തുറന്നുകൊണ്ടുച്ചരിച്ചിടുവിൻ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് കവിതാ സ്വരലയ.

0: been distributed as part of the special intensive revision of electoral rolls in Delhi. The house-to-house distribution of electoral enumeration forms is currently underway in Delhi. As part of the exercise, over 13,000 booth-level officers will visit every household till 29th of this month to distribute pre-printed enumeration forms in duplicate to all the existing electors for verification and updation of the electoral rolls. Claims and objections can be filed from 5th of August to 4th of September. The final electoral roll will be published on 7th of October. Electors can fill the enumeration form online at www.voters.eci.gov.in. Union Home Minister Amit Shah and Agriculture and Farmers Welfare Minister Shivraj Singh Chauhan reviewed the situation regarding below normal rainfall and its impact in certain parts of the country due to El Nino. Senior officials from various ministries and departments, including the Union Home Secretary and the Union Agriculture and Farmers Welfare Secretary, were present at the meeting yesterday. Commerce and Industry Minister Piyush Goyal has said that India is on track to achieve its $1 trillion US dollar export target, with nearly 15% of the annual exports already recorded in the first quarter of the current financial year. Addressing the Board of Trade meeting in New Delhi yesterday, Mr. Goyal said to achieve the target, goods exports will need to increase from about $440 billion US dollars to around $530 billion US dollars. Union Finance Minister Nirmala Sitharaman and her French counterpart Roland Lescure co-chaired the India-France Economic and Financial Dialogue in Aix-en-Provence city yesterday. Both the ministers recognized the value of the French Development Agency's work in India for the economic development and welcomed the prospects for future projects. In the FIFA World Cup, Argentina were leading 3-2 against Cabo Verde in extra time in their round of 32 match in Miami Gardens in the US as the thrilling encounter underway. Earlier, Egypt advanced to the round of 16 after defeating Australia 4-2 in a penalty shootout at Arlington in the US. Australia and Egypt were tied 1-1 after 90 minutes of regulation time and 30 minutes of goalless extra time. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, കെ ജെ യേശുദാസും സംഘവും ആലപിച്ചത്, 6:35 ഐവിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളിൽ ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, വ്യാപിക്കുന്ന വൃക്ക രോഗങ്ങൾ, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദ അരവിന്ദൻ സംസാരിക്കുന്നു. 7:15 റീഹു ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ കവിത, പ്രേമസംഗീതം, ആലാപനം സ്മിത പി മേനോൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഹു ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം അഞ്ജു പി അർജുനൻ, രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലൈ. 11:00 ലളിതം മധുരം. 11:30 സ്വരരാഗലയം. 11:50 റീഹു ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, പറങ്ങോടനം സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ചർമ്മസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസ്സി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ധന്യ.

0: ബാബുരാജ്. പദം ഉറക്കം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം. മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, 3-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. 3 മണിക്ക് കൂട്ടുകാരി. ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവയ്ക്കേണ്ടതും. സൈക്കോളജിസ്റ്റ് പി ടി വാണിദേവിയുമായി അഭിമുഖം. 3:30 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകൻ കെ വി ശശീന്ദ്രൻ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികളിൽ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. രാഷ്ട്രീയ വയോശ്രീ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം, ലിസി ജോസഫുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് വിവാണി. മ്യൂസിക് ടൈം, ബീറ്റിൽസ്. 8 മണിക്ക് നാടകം, 3 ചോദ്യങ്ങൾ, 1-ാം ഭാഗം. ലിയോ ടോൾസ്റ്റോയുടെ ദി 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റോബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സുധാർ ഗൃഹ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായികലോകം. ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് അർണാബ് ചതോപാധ്യായയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കോ ഇടിയോടുകൂടി മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
2: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
6: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതവന്ദന കേൾക്കാം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ കെ ജെ യേശുദാസും സംഘവും ആലപിച്ചത്.

0: കെ ജെ യേശുദാസ് പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നതും ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നതും കണക്കിലെടുത്ത് തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും ബാധകമായിരിക്കില്ല. നെടുപുഴ കരിമ്പറ്റ കോൾപ്പാടത്ത് മിനി ഫൈബർ ബോട്ട് മുങ്ങി, രണ്ടുപേരെ കാണാതായി. മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടു. കോളിൽ വളർത്തിയിരുന്ന മീനിന് തീറ്റ കൊടുക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്.

0: കാണാതായവരാരാണെന്ന് വ്യക്തമായിട്ടില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ US കമ്പനി കോറ ഹെൽത്ത് കേരളത്തിലെ 800 ജീവനക്കാരെ ഒറ്റയടിക്കി പിരിച്ചുവിട്ടു. നഷ്ടത്തിലായ കൊച്ചി കോഴിക്കോട് ഓഫീസുകൾ പൂട്ടുകയാണെന്നും 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകാമെന്നും മാത്രം വിശദീകരിച്ച കമ്പനി ജോലി വിടുകയാണെന്ന് കത്ത് നൽകി ID കാർഡ് തിരിച്ചേൽപ്പിച്ച് ഉടൻ മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് ട്രയൽ അലോട്ട്മെന്റ് നാളെ. BTech പ്രവേശനത്തിനുള്ള ഓപ്ഷനുകൾ 6 വൈകിട്ട് 4 വരെ നൽകാം. ഓസ്ട്രേലിയ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിസ സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ രാജ്യങ്ങളിൽ വിസ സേവനം ലഭ്യമാകാൻ കരാറെടുത്തിരുന്ന കമ്പനികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം. നിരോധിക്കപ്പെട്ട വെബ്സൈറ്റുകളും ആപ്പുകളും ലഭിക്കാൻ ഉപയോക്താക്കൾ പ്രയോജനപ്പെടുത്തുന്ന VPN-നും രാജ്യത്ത് പിടിവീഴുന്നു. സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളുടെ ചട്ടക്കൂടിൽ VPN സേവനങ്ങൾ നൽകുന്ന കമ്പനികളെയും ഉൾപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ ആദ്യ ദിനമായ February 28 ഇസ്രയേലും US ചേർന്ന് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച ഔദ്യോഗികമായി ആരംഭിക്കുന്ന കബറടക്ക ചടങ്ങ് 6 ദിവസം നീളും. തലസ്ഥാനമായ ടെഹ്റാനിലും ഖോം നഗരത്തിലും ഇറാഖിലെ കർബലയിലും ഖമനിയുടെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്രയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ഇറാനിലെ മഹദിലാകും അന്ത്യവിശ്രമം. യുക്രൈനിൽ റഷ്യയുടെ ഡോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. അതിർത്തി മേഖലയായ സുമിയിൽ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ലോകകപ്പ് ഫുട്ബോളിൽ ക്രൊയേഷ്യയെ 2-1 കീഴടക്കി പോർച്ചുഗലും അൾജീരിയയെ കീഴടക്കി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. സ്വിറ്റ്സർലൻഡ് ലോകകപ്പ് നോക്കൌട്ട് മത്സരം ജയിക്കുന്നത് 1938 ശേഷം ആദ്യം. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ പോർച്ചുഗലുമായി ഏറ്റുമുട്ടും. ഗ്രാൻഡ് ചെസ് ടൂറിൻ്റെ ഭാഗമായുള്ള ക്രൊയേഷ്യൻ ടൂർണമെൻറ്റിൻ്റെ 2nd സ്ഥാനത്തേക്ക് വരുന്ന നിലവിലെ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ ഡി ഗുഗേഷ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 മത്സരം ഇന്ന് രാത്രി 7 മുതൽ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
10: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
9: പ്രായോജകർ,
10: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി: ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
11: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ.
14: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
13: പ്രായോജികർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ചോദ്യമുദ്രം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുമുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ അനുമതി നൽകി. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി രാവിലെ 10 വൈകിട്ട് 4 ഇടയിൽ ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം മലവായ തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളങ്ങുന്നതാവ്, കോലഴി എന്നീ പഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും

പുലരിപ്പുകളിൽ ഇന്ന് 7-5 സ്വാസ്ഥ്യം. വ്യാപിക്കുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദാ രവീന്ദ്രൻ സംസാരിക്കുന്നു. ഇന്ന് 7-5.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ നാലുവരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും

0: പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 കൽപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനിലകൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റ്

0: ഖെബവർദ്ധി ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
1: കൊളംബിയ ഖാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 1 ലക്ഷം കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ രാജസ്ഥാന ഗുജറാത്ത് രാജ്യയോഃ ഏകദിവസീയ യാത്രയായി പ്രസ്ഥാസ്യതി. പ്രധാനമന്ത്രി സർവപ്രഥമം രാജസ്ഥാനസ്യ യാത്രാം കരിഷ്യതി, യത്ര അസൌ അദ്യ പ്രാതഃകാലേ ജോധപുര വിമാനപത്തനസ്യ നൂതന ടെർമിനൽ ഇതി ഭവനസ്യ ഉദ്ഘാടനം കരിഷ്യതി. 80+ 400 കോടി രൂപ്യകാണാം ഇയം പരിയോജനാ. വാർഷികം 20 ലക്ഷയാത്രിണഃ സഞ്ചാലയിതും പരികൽപിതമസ്തി. അസൌ ജോധപുരെ സംശോധിത ഉഡ്ഡയന യോജനായാഃ ശുഭാരംഭോപി വിധാസ്യതി. അസ്യാഃ യോജനായാഃ ഉദ്ദേശ്യം വിമാനന ആധാരിത വികാസസ്യ അഗ്രിമചരണസ്യ ഗതിം വർദ്ധയിതുമസ്തി. ഏതദനന്തരം ശ്രീമോദി ബാലോതരാ നഗരസ്യ യാത്രായാം ഭവിഷ്യതി, യത്ര അസൌ അദ്യ മധ്യാഹ്നെ പ്രായഃ 6,000+ കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ലോകാർപ്പണം ഉദ്ഘാടനം ആധാരശിലാം ച സ്ഥാപയിഷ്യതി. ശ്രീമോദി രാജസ്ഥാന പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു നിയുക്തേഭ്യഃ പ്രായഃ 45 യുവകേഭ്യഃ നിയുക്തിപത്രാണി അപി പ്രദാസ്യതി. അനന്തരം സായങ്കാലേ പ്രധാനമന്ത്രി മോദി ഗുജറാത്തസ്യ യാത്രാം കരിഷ്യതി. പാകിസ്ഥാന ദേശാത് സീമാപാരസ്യ ഭയോത്പാദനസ്യ നിരന്തര പ്രയോജകത്വസ്യ പ്രതിക്രിയാരൂപേണ സിന്ധു ജലസന്ധിഹി സ്ഥഗിതഃ അസ്തി. ഗതരാത്രൌ നവദില്ല്യാം വാർത്താഹരൈഃ സഹ വാർത്താലാപം കുർവൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജായസ്വാലഃ അവദത് യത് സിന്ധു ജലസന്ധി വിഷയേ ഭാരതസ്യ സ്ഥിതിഃ സുസംഗതാ അസ്തി. സഹ അവദത് യത് പാകിസ്ഥാന ദേശഃ സീമാപാരസ്യ ഭയോത്പാദനസ്യ സമർത്ഥനം വിശ്വസനീയരൂപേണ അപരിവർത്തനീയരൂപേണ ച ത്യക്തവ്യം. തീസ്താ നദ്യാഃ സമഗ്ര പ്രബന്ധന പുനർസ്ഥാപന പരിയോജനായാഃ വിഷയേ ശ്രീ ജായസ്വാലഃ ബാംഗ്ലാദേശസ്യ വികാസ സാഹായ്യം പ്രതി ഭാരതസ്യ ദൃഷ്ടിഃ അപി പ്രകടിതവാൻ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ, കൃഷി കൃഷക കല്യാണ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന ച എൽനീനു ഇത്യസ്യ കാരണേന ദേശസ്യ കേഷുചിത് ഭാഗേഷു സാമാന്യാത് ന്യൂനവൃഷ്ടേഃ തസ്യ പ്രഭാവസ്യ ച സ്ഥിതിം സമീക്ഷിതവന്തൌ. ശ്രീഷാഹ സഭായാം അവദത് യത് എൽനീനു ഇത്യസ്യ കാരണേന ദേശസ്യ കേഷുചിത് ഭാഗേഷു സാമാന്യാത് ന്യൂനവൃഷ്ടിം സംഭാവിത അനാവൃഷ്ടേഃ സ്ഥിതിം ച പ്രശാസനം നിരന്തരം നിരീക്ഷ്യമാണമസ്തി.

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ, പ്രായോജകർ.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
4: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
5: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
0: കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8-ാം ഘട്ടം ഈ മാസം 10-ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻ്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ, വിളാധിഷ്ഠിത കർഷകൻ, മികച്ച കർഷകൻ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13-ാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383414148. മറ്റൊരു നമ്പർ 0480285280000. നമ്പറുകൾ ഒരിക്കൽ കൂടി 9383471448. മറ്റൊരു നമ്പർ 0480285280000. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളായ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ്, ബയോ ഇൻഫർമാറ്റിക്സ്, ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, ഇൻ്റഗ്രേറ്റഡ് ഫാം മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും admissions.kau.in

0: എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അന്വേഷണങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 വൈകിട്ട് 5 ഇടയിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 0487-243-8139. നമ്പർ ഒരിക്കൽ കൂടി 0487-243-8139. കാർഷിക നിർദ്ദേശങ്ങൾ. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെൻറ്റൊന്നിന് 2.5 കിലോ കുമ്മായം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനുകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെൻറ്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചിലച്ചാരം, വിവിധതരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെൻറ്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1 കിലോഗ്രാം മൊസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളിലായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്ക് പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് 1 സെൻറ്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടു കൊടുക്കാവുന്നതാണ്. മൂടുചെയിൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാംഗോസ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോൺസ് ലൈനയിൽ 30 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച തണുത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടു കൊടുക്കുക.
1: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
8: സ്വാസ്ഥ്യം. വ്യാപകമാവുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദ അരവിന്ദനുമായി സംസാരിക്കാം. വൃക്കരോഗങ്ങളുടെ വ്യാപ്തി മുൻപത്തേക്കാൾ കൂടുതലായി വരുന്നു എന്ന് പല കണക്കുകളും സൂചിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വൃക്കരോഗങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വ്യാപിക്കുന്നത്? അതേക്കുറിച്ചൊന്ന് പറയാമോ?
9: വൃക്കരോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഒന്ന് പ്രമേഹം, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. ഇത് മൂന്നും കാരണമാണ് കൂടുതലും നമുക്ക് വൃക്കരോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ജീവിതശൈലി വ്യത്യാസം വരുന്നു, അമിതവർണ്ണമുള്ളവരുടെ എണ്ണം കൂടുന്നു, അത് കാരണമാണ് വൃക്കരോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത്.
8: ഈ വൃക്കരോഗികൾ കൂടുന്നതിനനുസരിച്ച് അതിനുള്ള ചികിത്സയും കൂടുതൽ കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കാനിടയുണ്ടല്ലോ. പണ്ടൊക്കെ വൃക്കരോഗം ഒന്നോ രണ്ടോ പേർക്ക് കേട്ടിരുന്നത് ഇന്ന് ഒരു വീട്ടിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കുറേയധികം പേരോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ, അത് ചിലവുള്ളതായി മാറുന്നു, അതോടൊപ്പം തന്നെ കൃത്യമായ ചികിത്സ പലർക്കും നേടാനാവുന്നില്ല. അപ്പോൾ ഈ വൃക്കരോഗങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു വൃക്കരോഗം ഉണ്ട് ഒരു വ്യക്തിക്ക് നിശ്ചയിക്കുക?
9: ആദ്യം നമ്മൾ അറിയേണ്ടത് വൃക്കരോഗം വരാൻ സാധ്യത കൂടുതലുള്ളവർ, ആ കൂടുതലുള്ളവരാണ് നമ്മൾ പറഞ്ഞത് പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ജനിതകമായിട്ട് ഉള്ളത്, ഇപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുണ്ട് അങ്ങനെയുള്ളവർ. പിന്നെ അമിതവണ്ണമുള്ളവർ, മുമ്പ് ഇപ്പോൾ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എലിപ്പനി വന്നു, അപ്പോൾ നമുക്ക് കിഡ്നിക്ക് തകരാറ് വന്ന് ഡയൽസ് ചെയ്തു, അത് പൂർണ്ണമായും മാറി. അത് പൂർണ്ണമായും മാറിയാലും നമുക്ക് ഭാവിയിൽ സ്ഥിരമായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ഈ എട്ട് റിസ്ക് എന്നുള്ള ആൾക്കാർ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൃക്കരോഗം കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് നമുക്ക് ആദ്യം യൂറിനാണ്. അപ്പോൾ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അത് മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 2-3 ടെസ്റ്റുകളുണ്ട്. പ്രോട്ടീൻ പോകുന്നുണ്ടോ, രക്താണുക്കളുടെ അംശമുണ്ടോ, പസൽസ് പറയും ഇതുണ്ടോ, ഇതാണ് നമ്മൾ യൂറിനിൽ നോക്കുന്നത്. പിന്നെ ബ്ലഡ്, ബ്ലഡിൽ നമുക്ക് ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട്, കിഡ്നികളുടെ സ്കാനിങ് നോക്കിയിട്ട് കിഡ്നിയുടെ സൈസ്, അതിൽ കല്ലുണ്ടോ അങ്ങനെയൊക്കെ നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്.

0: അപ്പോൾ എറ്റ് റിസ്ക് ഉള്ള ആൾക്കാർ, നമുക്ക് ഈ കൂടുതൽ വരാൻ സാധ്യതയുള്ളവർ ഈ ടെസ്റ്റുകൾ, പ്രമേഹ രോഗികൾ എന്തായാലും ചെയ്തിരിക്കണം, രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ എന്തായാലും ചെയ്തിരിക്കണം, പിന്നെ കിഡ്നിയിൽ കല്ലുണ്ട്, മൂത്രത്തിൽ കല്ല് പോയിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിരിക്കണം. ഇവർ ഈ ടെസ്റ്റുകൾ ചെയ്യുകയും വേണം. പിന്നെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോയെന്ന്, വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അതാണ് വൃക്കരോഗത്തിൻ്റെ പ്രധാന പ്രശ്നവും. ഒന്ന് പറയുന്നത് ഫസ്റ്റും അഞ്ചെന്ന് പറയുന്നത് അവസാനത്തെ സ്റ്റേജും. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 5 എത്തിക്കാണും. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് മൂത്രം പതഞ്ഞു പോകുന്നുണ്ടോ, കാലിൽ നീര് വരുന്നുണ്ടോ, മൂത്രം പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ പോലെ അംശം കാണുന്നുണ്ടോ, ഇതാണ് തുടക്കത്തിൽ വരുന്നത്. പിന്നെ ഈ മസിൽ കൊച്ചി പോവുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഛർദി വെക്കാനും വരുന്നു, വൃക്കരോഗം കാരണം നമുക്ക് രക്തക്കുറവ് വരും, അപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് വരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ഈ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതലുള്ള ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രമേഹമുള്ളവർ ആദ്യമേ ഈ ബുദ്ധിമുട്ട് വരാൻ നിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ ഈ യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിരിക്കണം.
1: മാഡം പറഞ്ഞു ഹൈ റിസ്ക് ഉള്ളവർ വളരെ കൃത്യമായി തന്നെ അത് ആദ്യം തന്നെ പരിശോധിക്കണം. ഇപ്പോൾ പ്രമേഹം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് അനുബന്ധമായി തന്നെ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തണമെന്നാണ്. അല്ലാത്ത വ്യക്തികൾ വൃക്കരോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഓരോ പ്രായത്തിൽ ഓരോ കാരണങ്ങളാണ് വൃക്കരോഗം വരെ. ഇപ്പോൾ നമ്മൾ തീരെ ചെറിയ കുട്ടികളെ കാണും, ഇപ്പോൾ കുട്ടികൾക്ക് ആദ്യം ജനിക്കുമ്പോൾ തന്നെ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് ഓരോ അസുഖങ്ങളാണ്, ഇപ്പോൾ അൾഗ്രേഷൻ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും സർജറി അന്ന് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മൂത്രത്തിൽ കല്ല് വരുന്നു, അല്ലെങ്കിൽ അന്ന് സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ 15 താഴെ തന്നെയേ ഉണ്ടാവും. പക്ഷേ ആ ഗ്രൂപ്പ് നമുക്ക് സാധാരണ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 താഴേക്ക് കുട്ടികൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, അത് ആ ഒരു ഗ്രൂപ്പ്. പിന്നെ നമുക്ക് വേറെ IgA നെഫ്രോപ്പതി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സാധാരണ വരുന്നത് ഒരു 20-40 20-40 വയസ്സ് വരെ. ഷുഗർ കാരണം, പ്രമേഹം കാരണം നമുക്ക് വരുന്നത് സാധാരണ കിഡ്നിക്ക് തകരാറ് വരുന്നത് ഒരു 5-8 കൊല്ലം കഴിയുമ്പോഴാണ്. പക്ഷെ പ്രമേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ പ്രമേഹം നമ്മൾ കണ്ട് അതും നമ്മൾ കുറേ നാൾ അറിയില്ല. ചിലപ്പോൾ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 5 നമ്മൾ പ്രമേഹ രോഗി ആയിരുന്നിരിക്കും, പക്ഷെ നമ്മൾ നോക്കണത് വേറെ എന്തെങ്കിലും പോയി നോക്കുമ്പോഴായിരിക്കും കാണുക. അതാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ പ്രമേഹം വൃക്കയെ ബാധിക്കാൻ 5 വരെ എടുക്കാം, പക്ഷെ ചിലപ്പോൾ 5 അറിയാത്ത ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ സാധാരണ നമുക്ക് 40 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളത് വരുന്നത്. അപ്പോൾ ഏത് ഏജിലും വരാം, കൂടുതൽ നമുക്ക് 20 മുകളിലുള്ളവർക്കാണ്. അതിൽ 20 മുകളിലുള്ള സാധാരണ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 40 താഴെ നമുക്ക് BP കൂടുതലുണ്ട്, പ്രഷർ കൂടുതലുണ്ട്, അത് കൺട്രോൾ ചെയ്ത് കിട്ടാൻ നമുക്ക് 3 വേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർ എന്തായാലും നമ്മൾ നോക്കണം. കാരണം ചിലപ്പം ഈ വൃക്കയുടെ പ്രശ്നം കാരണമായിരിക്കാം BP കൂടിയത്.
1: ഇപ്പം നേരത്തെ മാഡം പറഞ്ഞല്ലോ ഒരു 5 ഉണ്ടെന്ന്, അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
0: GFR പറയും, ഗ്ലോമൽ ഫിൽട്രേഷൻ വരും, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. 90 മുകളിൽ അവസാനത്തെ ആകുമ്പോൾ നമ്മുടെ കിഡ്നി, അതായത് നമ്മുടെ കിഡ്നി എത്ര ശതമാനം പണിയെടുക്കുന്നു എന്നുള്ള പോലെയാണ് ഈ GFR. ഒരു 120 സാധാരണ വരേണ്ടത്. അത് നമ്മുടെ ഈ ക്രിയാറ്റിനിൻ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ GFR കുറയുന്നതനുസരിച്ച് നമ്മുടെ ക്രിയാറ്റിനിൻ കൂടും. അപ്പോൾ 15 താഴെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് 5 ആയി കഴിയുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അടുത്തുള്ള ചികിത്സ ഒന്നിലോ ഡയൽസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാറ്റിനിൻ എന്നുള്ള ഒരു വാല്യൂ, ആ ഒരു റിസൾട്ടിനേക്കാളും നമ്മൾ ക്രിയാറ്റിനിൻ യൂറിനിൽ എത്ര ആൽബുമിൻ പോകുന്നു, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് സ്റ്റേജ് എന്നുള്ളത് തീരുമാനിക്കുന്നത്.
1: ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സ്റ്റേജ് അറിഞ്ഞുകൊണ്ട് വൃക്കരോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ മരുന്ന് കഴിക്കണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്ക് നീങ്ങണമായിരിക്കും. എന്തൊക്കെയാണ് ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത്?
0: ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്റ്റേജ് 1 and 2 എന്നുള്ളതാണ്. അതായത് പ്രോട്ടീൻ പോകുന്നു, അത് തീരെ കുറവാണ് പ്രോട്ടീൻ പോകുന്നത്, പക്ഷെ എന്നാലും നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ. ക്രിയാറ്റിനിൻ കുറച്ച് കൂടി നിൽക്കുന്നു നമ്മൾ കണക്കാക്കുമ്പോൾ സ്റ്റേജ് 1, 2, 3 അതിൽ പോകുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മുടെ കിഡ്നിയെ നമുക്ക് എങ്ങനെ സംരക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്. ആ സംരക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒന്ന് BP കൺട്രോൾ ആക്കി പോകണം. BP കൺട്രോൾ എന്ന് വെച്ചാൽ 120-80 താഴെ വരണം. BP മരുന്ന് നമ്മളിപ്പോൾ ആദ്യം പ്രഷർ കൂടിയപ്പോൾ ഡോക്ടറെ കണ്ടു, അപ്പോൾ ഒരു മരുന്ന് തുടങ്ങി, ഈ മരുന്ന് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ കഴിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇത്തിരി അച്ചാറ് കഴിച്ചിരുന്നു അത് കാരണം BP കൂടി, അങ്ങനെയല്ല. എന്ത് കാരണം കൊണ്ടാണെങ്കിലും BP കൂടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റേജിലും BP നോക്കിയിട്ട് മരുന്നുകൾ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്രിയാറ്റിനിൻ കൂടിയ ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്ത BP മരുന്നുകളുണ്ട്, പക്ഷേ ഈ മരുന്ന് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ വൃക്കയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതും. അപ്പോൾ നമ്മുടെ റിസൾട്ടുകളും BP നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ BP കൺട്രോൾ ആയി പോകണം, പുക വലി പാടില്ല, അമിതവണ്ണം പാടില്ല, അതിന് നമുക്ക് എക്സസൈസ് ചെയ്യണം, പിന്നെ വേദന സംഹാരികൾ പാടില്ല, ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് അത് പാടില്ല. ബാക്കി എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സമയത്ത് നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ.

0: പറയാം. ഇപ്പോൾ സ്റ്റേജ് വൺ ആൻഡ് ടു ആണെന്ന് വെച്ചാൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുക, അല്ല 3 അതിൻ്റെ താഴേക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ 3 മാസം കൂടുമ്പോൾ. പിന്നെ ക്രിയാറ്റിനിൻ കൂടുന്നത് എങ്ങനെയെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 1-2 സ്റ്റേജുകളിൽ ഇതാണ്. പിന്നെ സ്റ്റേജ് 3 എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ തന്നെ കുറച്ച് വേറെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ഇത് രക്തക്കുറവ് വരുന്നുണ്ടോ, പിന്നെ വൃക്കകളുടെ ബുദ്ധിമുട്ട് കാരണം തന്നെയും നമ്മുടെ എല്ലുകളെ ബാധിക്കാം, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, പിന്നെ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, ആ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകളുണ്ട്, വാക്സിനേഷൻസ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ സ്റ്റേജ് 3 ആകുമ്പോഴേക്കും. സ്റ്റേജ് 4 എന്ന് പറയുമ്പോഴേക്കും നമ്മളെന്താന്ന് വെച്ചാൽ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അടുത്തത് ഇവർ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് വേണ്ടി. അപ്പോൾ നമ്മൾ സ്റ്റേജ് 4 ആകുമ്പോഴേക്കും ഇവരെ ഏതിലേക്ക് കൊണ്ടുപോകും, അതായത് ഇവർക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഏത് തരം ഡയാലിസിസ് വേണം, കിഡ്നി മാറ്റിവെക്കാൻ പറ്റിയ കാര്യം, അതിൻ്റെ ബാക്കി ഇവർക്ക് ഡോണർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങും. സ്റ്റേജ് 5 എന്ന് പറയുമ്പോൾ ഒന്നിലോ ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതിലേക്ക് എത്തി.
1: ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കൃത്യമായ പ്രതിരോധങ്ങളിലൂടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിലൂടെ വൃക്കരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. വന്നു കഴിഞ്ഞാൽ വീണ്ടും ചിട്ടയായ ജീവിതശൈലി രോഗം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത തടയും എന്ന് പറയാൻ പറ്റും. വ്യാപകമാവുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദ അരവിന്ദനുമായി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: പുലരിപൂകളിൽ അടുത്തതായി
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി
6: പ്രായോജകർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ഇന്ന് കാവ്യാഞ്ജലിയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലുന്നു.
10: ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും

പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിന്നൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ. അഹോ തമസാമതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയായ് മടുമലർ വാടിക മരുപ്പറ.

ായ് ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോതസുഖം നൽകൂ. ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാർത്ഥസംഖ്യം പരമാണുക

പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ച

പ്രജകൾ ജഗത്തിൽ സുകൃതികൾ ജായാപതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമര തരുവിൻ ഫലപ്രകാശ

പ്രേയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ. പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി.

0: യമായി നടനം ചെയ്വതു വിധേയനിൻ കൃത്യം.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിത. ചൊല്ലിയത് സ്മിത പി മേനോൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
3: പുലരിപ്പുകളിൽ അവസാനമായി
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
8: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
4: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: സഹപ്രായോജകർ
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
3: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: താലൂക്കുകളിൽ നിന്നും ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലും തുടരുന്ന മഴയുടെ സാഹചര്യവും മുൻനിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും ഈ അവധി ബാധകമായിരിക്കില്ല. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 20 വരെ നീട്ടി.

0: നിരന്തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 May 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1980 രൂപയാണ് 10 കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10 പാസ്സായ 2026 May 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ 10 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠനകാലയുള്ളിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10 തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് KSLMA.keltron.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരക്മാരുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRP-യിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
0: പുലരിപ്പുകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ തിരുവനന്തപുരം മുരളി.

രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്.

0: എന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ്ജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5-ാമത് നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളിന് പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7-ാമത് ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ

0: jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ എ പി മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 ട്രില്യൺ $ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് 10-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സിദ്ധാർത്ഥ ശങ്കറിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് താണിക്കൂടത്തു നിന്നും അമ്മ സന്ധ്യ, അച്ഛൻ ദിലീപ് ചന്ദ്രൻ, അച്ഛാച്ചൻ രാധാകൃഷ്ണൻ, അമ്മൂമ്മ സരോജിനി, മേമ സൂര്യ, ഇളയച്ഛൻ ദീപകൃഷ്ണ, സഹോദരി ലക്ഷ്മി വസുധ, സഹോദരൻ ശരൺ വാസുദേവ് എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജയകൃഷ്ണൻ ചാത്തന്നൂരിന് ആശംസകൾ നേരുന്നു ശില്പ, കൃഷ്ണപ്രിയ എന്നിവർ. ഇന്നലെ ജൂലൈ 3 61-ാം പിറന്നാൾ ആഘോഷിച്ച സെബി ജോർജിന് ആശംസകൾ നേരുന്നു സഹോദരി സൂസി ചെമ്പുക്കാവ് എം ജി നഗറിൽ നിന്നും. ഏവർക്കും ആശംസകളോടെ കെ എസ് ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ. സമകാലികം. സ്ത്രീകളുടെ സുരക്ഷിതവും സ്വതന്ത്രവുമായ യാത്രകൾക്ക് പ്രോത്സാഹനം നൽകുകയും അവരുടെ ദൈനംദിന ജീവിതഭാരം ലഘൂകരിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രധാന സാമൂഹിക ഇടപെടലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. പൊതുഗതാഗത സേവനങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹൃദവും ജനകീയവുമാക്കി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ മാനങ്ങൾ നൽകാനുദ്ദേശിച്ചുള്ള ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പ്രയോജനപ്പെടുത്തുന്ന ഗ്രീഷ്മ എൻ എസ്.
4: KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയിലുള്ള സ്ത്രീകളും ഹാപ്പിയാണ്. എന്നെന്താണെന്ന് വെച്ചാൽ അവര് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടും ഒരു ലാഭം അതിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടിയ പോലെ തന്നെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്ത്രീകൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസം പോണ തന്നെ പോലെയല്ല ബസ്സിൽ ആൾക്കാർ കൂടിക്കൂടി വരണത്. ജോലിക്കാർ മാത്രമല്ല, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത, ഇങ്ങനെ പൈസ ചെലവ് ആലോചിച്ച് പുറത്തിറങ്ങാത്ത കുറച്ച് പേര് അടുത്ത സ്ഥലങ്ങളിൽ മാത്രം അവരുടെ പ്രോഡക്ട്സുകൾ കൊടുത്തിരുന്ന ആൾക്കാർ പോലും കുറച്ചും കൂടെ ദൂരം യാത്ര ചെയ്യാൻ അവർക്ക് ഇപ്പൊ ഈ സൗജന്യ യാത്ര അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും കുറെ പേര് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പേഴ്സണലി ചോദിച്ചപ്പോഴും എല്ലാവരും ഇതിൽ ഹാപ്പിയാണ്. അവര് തന്നെ അങ്ങനെ പ്രിവിലേജ് കിട്ടിയതുകൊണ്ടും പിന്നെ അവർക്ക് ആ പൈസ വേറെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് പ്രതികരിച്ചത്. ഡെയിലി ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം കുറച്ച് പൈസയാണ് അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഈ ബസ്സിന്റെ പൈസയും കൂടെ പോകുമ്പോൾ അവരപ്പോ കുറച്ചും കൂടെ അവർക്ക് വേറൊരു സ്ഥലങ്ങളിലേക്കും പോയിട്ട് ഇത് വിൽക്കാനും അങ്ങനത്തെ സൗകര്യങ്ങൾ, ഇപ്പൊ ഈ പൈസ ഫ്രീ ആകുമ്പോൾ അവർക്ക് അതിനും കൂടെ കുറേ സൗജന്യ യാത്ര അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: മറ്റൊരു യാത്രക്കാരിയായ ദീപിക ഉണ്ണി.
5: ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് KSRTCയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി യാത്ര എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സ്കീം വന്നതിന് ശേഷം ബസ്സിൽ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ കയറാനായിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കൂടുതലും ആളുകൾ ഈ സമയം ഈ ബസ് വരുന്നത് നോക്കി നിന്ന് കയറുന്നതായിട്ട് പല സ്റ്റോപ്പുകളിലും അത്രയധികം ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ കാത്തു നിന്ന് ഈ ബസ്സിൽ കയറുന്നതായിട്ട് കണ്ടു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്കീമായിട്ട് തോന്നി. ഒരുപാട്

ദൂരം യാത്ര ചെയ്യേണ്ട സ്ത്രീകൾക്കൊക്കെ ബസ് ചാർജിനത്തിൽ കുറെ പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരാറുണ്ട് നേരത്തെ. പക്ഷേ പ്രിയദർശിനി യാത്ര വന്നതിലൂടെ അവർക്കൊക്കെ നല്ലൊരു തുക തന്നെ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ തുക മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, പച്ചക്കറി വാങ്ങുക, അതുപോലെ കുട്ടികളുടെ പഠനം ബുക്കുകൾ വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു, ഞാൻ മുളങ്ങുന്തുകാവിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ചാലക്കുടി, ആലുവ, അവിടെ നിന്നൊക്കെ ദൂരെ നിന്ന് KSRTC വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി

0: തന്നെ ഒരു ഞാൻ മുളങ്ങുംതാവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചാലക്കുടി, ആലുവ അവിടെ നിന്നൊക്കെ ദൂരെ നിന്ന് KSRTC യിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിൽ മുന്നോട്ട് തന്നെ പോകണം. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് തന്നെ സ്ത്രീകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ യാത്ര മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു.
1: ഈ പദ്ധതി നടപ്പിൽ വന്നതോടുകൂടി സ്ത്രീകളായ യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കി KSRTC ബസ്സുകളെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. 30 വർഷത്തിലധികമായി സ്വകാര്യ ബസ് കണ്ടക്ടറായ വിനോദ് കുറ്റിയാടി.
2: പ്രിയദർശിനി, സൗജന്യ യാത്രകൾ കൊണ്ട് സ്ത്രീകളെ 75% യാത്രക്കാരും മുന്നോട്ടല്ലേ. ബസ് വ്യവസായത്തിൽ ഇന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മളെ യാത്രയിൽ 70%-ൽ അധികവും സ്ത്രീകളാണ് ഇന്ന് ഇതിനെ മുന്നേ യാത്രക്കാരുണ്ടായിരുന്നത്. അത് ഇപ്പൊ നേരെ കാൽഭാഗമായിട്ട് കുറച്ചൊടുങ്ങി പോയത് വല്ലാണ്ട് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഉള്ള കർഷകരിൽ തന്നെ വെച്ചാല് ഒരു 2000-3000 രൂപയോളം ഡെയിലി ബാലൻസിലുള്ള വ്യത്യാസമുള്ള കർഷകർ ദിവസം ചെലവ് ഉണ്ടാവും. ഡീസൽ ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, എല്ലാ ചെലവുകളും ദിവസം ഉണ്ടാവും. വരുമാനത്തിലുള്ള നഷ്ടമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മുതലാളിക്കൊന്നും കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യമല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വൈകുന്നേരം കൊടുക്കുന്ന കണക്ക് കൊടുക്കുമ്പോ നമുക്ക് കൂലി എങ്ങനെ എഴുതിയെടുക്കണം എന്ന് മുതലാളി വിളിച്ചു കേൾക്കേണ്ട ശരിയിലല്ലേ. നമ്മൾ 1000-1200-1300 രൂപ കൂലി വന്ന നമ്മള് ഇപ്പോ 700-800 രൂപയാണ് ഇപ്പം കൂലി എഴുതിയെടുക്കുന്നത്. മുതലാളിക്ക് വൈലൻസ് ഒന്നും കൊടുക്കാനാവില്ല. അപ്പം മനസാക്ഷിനെ വർദ്ധിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഇത്രയുള്ള മുതലാളിയാണ് നമുക്ക് പണി തന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് അതുപോലെ ഒന്ന് നന്ദി കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു 5000 വീട്ടിലേക്ക് കൊണ്ടുവരും ഒരു സാധനമാണുള്ള ഇതില്ലാത്ത ശരിയല്ലേ. ഈ സ്വകാര്യ മേഖലയിൽ ഒരു കാലത്ത് യൂണിയൻ 10000 ഉണ്ടായിരുന്നു. അത് പിൻകാലത്തിന്റെ ഇതിന്റെ കർഷം 10000 മാറി 100-10 രൂപ എന്നുള്ള രീതിയിൽ കർഷം 10000 രീതിയിലേക്ക് മാറി. ഇപ്പൊ തൊഴിലാളികൾ എന്ത് ചെയ്ത് കർഷം 10000 ഇപ്പൊ നമുക്ക് 10-15 രൂപ കർഷം വിറ്റിരുന്ന വണ്ടിക്ക് 1500 രൂപ ഡ്രൈവർക്കുണ്ടായിരുന്നു. ഇന്നത് 7000-8000 രൂപയിലേക്ക് കർഷം മാറും. ഒരു 10 രൂപയിലേക്ക് കർഷം മാറും. അപ്പൊ 1000 രൂപയുടെ ചോടിയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് കർഷം 10 വാങ്ങാനാണെന്നുള്ളത്. അങ്ങനെയുള്ള കുറെ പണിക്കാരുണ്ട്. അത് വെച്ചാൽ ഭയങ്കര നഷ്ടം വെച്ചാൽ കർഷം 10 വാങ്ങുന്ന പണിക്കാരെല്ലാം ഭയങ്കര നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ കുറെ കുറ്റിയാട് കോഴിക്കോട് നിന്നുള്ള റൂട്ടുകളിൽ എന്താ സ്ഥിതി വെച്ചാല് 35 KSRTC കുറ്റിയാട് കോഴിക്കോട് ഓടുന്നുണ്ട്. അതിൽ 35 KSRTC 3 ട്രിപ്പ് എന്ന് പറയുന്ന വെച്ച് ഒരു 100 ട്രിപ്പോളം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാണ്. അതിലിടയ്ക്ക് പ്രൈവറ്റ് വണ്ടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബസ്സിന്റെ പ്രൈവറ്റ് വണ്ടിന്റെ മുമ്പിലും വേക്കും ഒരു KSRTC എന്ന രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ യാത്രക്കാർ എങ്ങനെ ഓടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി അറിയാലോ. സ്ത്രീ യാത്രക്കാർ ഒത്തിരി ഉണ്ടാവില്ല. KSRTC കാണുമ്പോൾ എല്ലാവരും അതിലേക്ക് മാറിപ്പോകും. ഈ രാവിലെയും വൈകുന്നേരം ചെറിയ രീതിയിലൊന്ന് പിടിച്ചു നിൽക്കാന്നല്ലാണ്ട് ഇതൊക്കെ ട്രിപ്പെല്ലാം വെച്ചാൽ അപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകും. നഷ്ടം എന്ന് വെച്ചാൽ കുറ്റിയാടിന് കോഴിക്കോട് 50 കിലോമീറ്റർ ഇന്ന് ഡീസൽ അടിക്കാൻ തന്നെ വെച്ചാൽ ഒരു ചാല് കുറ്റിയാടിന് കോഴിക്കോട് പോയി വരാൻ ഡീസൽ അടിക്കുക 7000-3500 രൂപയിലെടുത്തുള്ളൂ ഡീസലിന് മാത്രം. ആ ഓടിക്കിട്ടുക വെച്ചാൽ 2800-2700 രൂപയ ഒരു ചാല് കുറ്റിയാടിനെ ഉച്ച കോഴിക്കോട് എത്തി കഴിഞ്ഞാൽ കിട്ടുക. അതെല്ലാം നഷ്ടം എന്ന് കണക്കൂട്ടി അറിയാം. ഇപ്പൊ ചില റൂട്ടുകളിൽ മാത്രം സ്വകാര്യ KSRTC ഓടുന്ന റൂട്ടുകൾ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ഉൾനാട് തീർച്ച പ്രൈവറ്റ് വണ്ടികളാണ് ഓടുന്നത്. ഇപ്പൊ 1-2 മണിക്കൂറിനും സ്ത്രീകളെ യാത്രക്കാർ കാത്തുന്നതുകൊണ്ടാണ് യാത്ര. ഇപ്പൊ കോഴിക്കോട് കുറ്റിയാടി കോഴിക്കോട് ലൈനിൽ വന്നു വന്നാൽ ഏറ്റവും കൂടുതൽ KSRTC ഓടുന്ന റൂട്ടാണ് കുറ്റിയാടി കോഴിക്കോട് ലൈനി. യാത്രക്കാർ ശരിക്കും ഇപ്പോ KSRTC ആപ്പ് കൂടി നോക്കിയിട്ട് യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. ലേഡീസ് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ആപ്പ് നോക്കിയിട്ടാണ് 8 മണിക്ക് വണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ആൾക്കാർ റോഡ് വന്നെടുക്കുക. അതിന് കണക്ക് 1-2 മണിക്കൂറും 1 മണിക്കൂറിൽ ഇടവിട്ടിലും KSRTC വേണ്ടി കാത്തു നിൽക്കുക. KSRTC വേണം, പ്രൈവറ്റ് വേണം, നിർബന്ധമാണ്. പക്ഷേ ഈ യാത്രക്കാർക്ക് പ്രൈവറ്റ് ബസ്സിന്റെ വരുമാന മാർഗം നഷ്ടത്തിലാകുമ്പോൾ സർക്കാർ എന്തെങ്കിലും അങ്ങനെ നടപടി എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ വ്യവസായം നഷ്ടപ്പെട്ടു തന്നെ ചെയ്യാം.
1: ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇത് നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലാവുമെന്ന് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ.
3: KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന ഭൂരിഭാഗം സ്ത്രീകളും സ്വാഭാവികമായും സൗജന്യ യാത്ര ലഭിക്കുന്നത് കൊണ്ട് KSRTC യിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. ഇക്കാര്യം ഞങ്ങൾ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അന്നൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും അവരൊക്കെ മുഖ്യമന്ത്രി ആകുന്നതിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവരെ അക്കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ പൊതുഗതാഗത മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുക എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇപ്പൊ നടപ്പാക്കുന്ന രീതിയിൽ നടപ്പാക്കിയാൽ അത് സ്ത്രീകളിൽ വരുമാനം കൂടുതലുള്ള

0: ആളുകൾക്കായിരിക്കും ഇതിന്റെ ഉപകാരം ഉണ്ടാവുക. അതുകൊണ്ട് വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് വരുമാന പരിധിക്കകത്തുള്ള സ്ത്രീകൾക്ക് ഒരു ദിവസം രണ്ട് യാത്ര ചെയ്യാനാവുന്ന വിധത്തിൽ ഒരു കാർഡ് കർണാടക ഗവൺമെന്റ് നടപ്പാക്കിയ ശക്തി കാർഡ് പോലെ രണ്ട് യാത്ര ഒരു ദിവസം നടത്താൻ അവസരം ലഭിക്കുന്ന ഒരു കാർഡ് സ്ത്രീകൾക്ക് നൽകുക. അതുതന്നെ വരുമാന പരിധി നിശ്ചയിച്ച് വരുമാനം കുറവുള്ള സ്ത്രീകളെ കണ്ടെത്തി, അതൊക്കെ വില്ലേജ് ഓഫീസർമാരിൽ നിന്ന് നമ്മൾ എന്ത് കാര്യത്തിനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുമല്ലോ, അതുപോലെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അവര് മറ്റാവശ്യങ്ങൾക്ക് വാങ്ങുന്നത് പോലെ ഈ ആവശ്യത്തിനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സർക്കാരിന് നൽകിയാൽ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് സൗജന്യം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണം, 100,000 രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകളും ഒരു ബസ്സിൽ കയറുന്നു. അതേസമയം 500-600 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്ന ഒരു പിതാവും മകനും ബസ്സിൽ കയറുന്നു. ആ 100,000 രൂപ ശമ്പളമുള്ള സ്ത്രീക്കും മകൾക്കും സൗജന്യം ലഭിക്കും. ഈ 500-600 ദിവസക്കൂലി ലഭിക്കുന്ന പിതാവിനും മകനും സൗജന്യം ലഭിക്കില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഒരു പ്രായപരിധി നിശ്ചയിച്ച് 60 വയസ്സിന് മുകളിലുള്ള പുരുഷനും സ്ത്രീക്കും നൽകുകയോ അതല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾക്ക് സൗജന്യം അനുവദിക്കുകയോ അതോടുകൂടി വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കാർഡ് നൽകുകയോ ചെയ്തുകൊണ്ടായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് എന്ന് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ നേതാക്കളെ ഞങ്ങൾ കണ്ട് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ വസ്തുടമ സംഘടനകളോട് ഒരു ചർച്ചയും നടത്താതെ ഇതേക്കുറിച്ച് ഒന്നും പഠിക്കാതെ ഏകപക്ഷീയമായാണ് സർക്കാർ ഇത് നടപ്പാക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ ഏകദേശം 14,000 ബസ്സുകളാണുള്ളത്. അതിൽ 4,000 ബസ്സുകൾ മാത്രമേ KSRTC ഉള്ളൂ. ബാക്കി 70% ബസ്സുകളും 70% യാത്രക്കാരെയും ഉപകാരപ്രദമാകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഈ പ്രിയദർശിനി പദ്ധതി വന്നിട്ടുണ്ട്, അധികം താമസിയാതെ സ്വകാര്യ ബസ്സുകള് നിരത്തൊഴിയാൻ നിർബന്ധിതമാകുന്നതാണ്. ഇപ്പോ ഒരു 100 ദിവസത്തെ ട്രയൽ റണ്ണാണ് എന്നാണ് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 100 ദിവസത്തെ ട്രയൽ റണ്ണിൽ നിന്ന് പഠിച്ച് ഈ സ്വകാര്യ ബസ് ഉടമകളെ വ്യവസായം കൂടി സംരക്ഷിക്കുന്ന വിധത്തില് ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും സ്വകാര്യ ബസ്സുകള് നിരത്തൊഴിയാൻ നിർബന്ധിതമാകുന്നതാണ്. ഇപ്പൊ തന്നെ കുറച്ച് ബസ്സുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതൊരു സംഘടനയുടെ സമരാഹ്വാനം കാരണമല്ല, അത് അവർക്ക് ഡീസൽ അടിക്കാനും തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാനുള്ള വരുമാനം പോലും ലഭിക്കാതെയാണ്. എന്നാൽ ചില മേഖലയിൽ പ്രിയദർശിനി സർവീസ് ഇല്ലാത്ത ചില മേഖലയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഈ പ്രിയദർശിനി കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ ഡീസലിലെ 8 രൂപ ഒരു ലിറ്ററിന് വർധനവ് വന്നത് മൂലം, അതുപോലെ തന്നെ ഈ മഴക്കാലത്തുള്ള ഡീസൽ മൈലേജ് കുറവും കാരണം അവരും വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഒരു പുതിയ സർക്കാർ വന്ന സ്ഥിതിക്ക് അവര് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. അതേസമയം സ്വകാര്യ വസ്തുക്കളെ സംരക്ഷിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനോ ഒരു പെട്ടെന്നൊരു സമരത്തിനോ ഞങ്ങൾ ഇപ്പൊ ഏതായാലും മുതിരുന്നില്ല. ഏതായാലും തൊഴിലാളി യൂണിയൻ സംഘടനകളുമായി ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി വരുന്നുണ്ട്. അവരുമായി തൊഴിലാളി യൂണിയൻ സംഘടനകളും വസ്തുടമ സംഘടനകളും കൂടി സർക്കാരിന്റെ നിവേദനം സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എങ്കിൽ തൊഴിലാളി യൂണിയനുകളുമായി യോജിച്ചുകൊണ്ട് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്.
1: ഈ പദ്ധതി നടപ്പിൽ വന്നതുമൂലം സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലുള്ളതാണെന്നും വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ.
2: സംസ്ഥാനത്ത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCയിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അത് ട്രാവൽ ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും രണ്ടു വിഭാഗങ്ങളുണ്ട്. May 4 റിസൾട്ട് വന്നതിന് ശേഷം June 10 തന്നെ ഗവൺമെന്റ് അത് നടപ്പാക്കുകയുണ്ടായി. അത് സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. പക്ഷെ അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിന് ചില പാർശ്വഫലങ്ങളുണ്ട് എന്നതുകൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. സൗജന്യമായി കിട്ടുന്നത് എന്തും തിരസ്കരിക്കുന്ന സ്വഭാവം നമ്മൾക്ക് ആർക്കും ഇല്ല. 1,00,000 രൂപ ശമ്പളം ഉള്ളവർ പോലും ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ മടിക്കുന്നു. ഒരു പക്ഷേ ഗവൺമെന്റ് വിഭാവന ചെയ്തതിനേക്കാൾ കൂടുതൽ അതിൽ കൂടുതൽ സ്ത്രീകളുടെ ഒരു തള്ളിക്കയറ്റം KSRTC ബസ്സിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. സ്വകാര്യ മേഖലയുടെ ബസ് നടത്തിപ്പിനെ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പ്രൈവറ്റ് ബസ്സുകളിൽ ആള് കുറഞ്ഞു. ഒരു വ്യവസായം എന്നുള്ള നിലയിൽ സ്വകാര്യ ബസ് നടത്തിപ്പ് നമ്മുടെ സംസ്ഥാനത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ സുഗമമായ വിജയത്തിന് ആവശ്യമാണ്. ബസ് ഉടമകൾക്ക് അവരുടെ സർവീസ് ഫീ ഫോം കൊടുത്ത് നിർത്തിവെക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാവരുത്. ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തൊഴിലാളി പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ 7,000 ബസ്സുകൾ നിർത്തിയിട്ടാൽ 21,000 തൊഴിലാളികളുടെ തൊഴിൽ കൂടി ഇല്ലാതെ

0: ഇതാവും എന്നത് കാണേണ്ട സംഗതി തന്നെയാണ്. തീർച്ചയായും സർക്കാരിന് അത് അസസ് ചെയ്യുന്നതിന് സംവിധാനങ്ങളുണ്ട്, ആസൂത്രണ ബോർഡുണ്ട്, സംസ്ഥാന ഗതാഗത മന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ അവഗാഹമായി പഠിക്കുകയും ശാസ്ത്രീയമായി വിലയിരുത്തി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതിനും അത് ആവിഷ്കരിക്കുന്നതിനും പ്രാപ്തിയുള്ള ആളാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കും.
1: KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിൽ വന്നതോടുകൂടി സ്ത്രീകളിൽ ഏറിയ പങ്കും ഇന്ന് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി KSRTC ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ച് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ ഇത് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തെ ഗണ്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ നിറവേറ്റാൻ KSRTCക്കോ സ്വകാര്യ ബസ്സുകൾക്കോ തനിയെ സാധിക്കില്ല. ഒരു വ്യവസായം എന്ന നിലയിൽ ഇവ രണ്ടും നിലനിന്നു പോകേണ്ടത് ജനങ്ങളുടെ ആവശ്യവും അവകാശവുമാണ്. അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തെയും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനെയും ബാധിക്കാത്ത വിധത്തിലുള്ള നടപടികൾ ഒട്ടും വൈകാതെ തന്നെ ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകും എന്ന് സമകാലികം പ്രതീക്ഷിക്കുന്നു.
2: സമകാലികം സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് സതീശൻ PG, നിർവഹണം YS പൗർണമി.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ:
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആകാശവാണി തൃശൂർ.
2: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
4: അല്ല, അതെങ്ങനെ?
9: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
9: ഫോൺ 8078788881.
7: ചോദ്യം ഇതായിരുന്നു: ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക രേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ഉത്തരം: ജൂലൈ 4, 1776. 2026 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250th വാർഷികമാണ് ആഘോഷിക്കുന്നത്. ജീവിതം, സ്വാതന്ത്ര്യം, സന്തോഷത്തിന്റെ പിന്തുടരൽ എന്നിവ ഉൾക്കൊണ്ട ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടിസ്ഥാനപരവും നിഷേധിക്കാനാവാത്തതുമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു ദാർശനിക തലം കൂടിയാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ഉത്തരം: ജൂലൈ 4, 1776. 2026 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250th വാർഷികമാണ് ആഘോഷിക്കുന്നത്. ജീവിതം, സ്വാതന്ത്ര്യം, സന്തോഷത്തിൻ്റെ പിന്തുടരൽ എന്നിവ ഉൾക്കൊണ്ട ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടിസ്ഥാനപരവും നിഷേധിക്കാനാവാത്തതുമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു ദാർശനിക തലം കൂടിയാണ്. ഇനി ചിന്താ വിഷയം: ഒരു പുഞ്ചിരി നിങ്ങളുടെ ജാലകത്തിലെ വെളിച്ചമാണ്. അത് കരുതലുള്ള പങ്കിടുന്നൊരു വ്യക്തി ഉള്ളിലുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നു. ഡെനിസ് വെയ്റ്റ്ലി. ഒരു പുഞ്ചിരി നിങ്ങളുടെ ജാലകത്തിലെ വെളിച്ചമാണ്. അത് കരുതലുള്ള പങ്കിടുന്നൊരു വ്യക്തി ഉള്ളിലുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നു. ഡെനിസ് വെയ്റ്റ്ലി.
2: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
12: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

ഒരറിയിപ്പ്. തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുമുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ അനുമതി നൽകി. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി. രാവിലെ 10 വൈകിട്ട് 4 ഇടയിൽ ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം മലവായത്തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളങ്ങുന്നത്താവ്, കോലഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന വിലക്കുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
3: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
1: അരുതാത്ത് പറയല്ലേ, എന്താ അത്?
4: ആർബിഐ പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: സുജാത പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കലണ്ടർ. വരികൾ അനിൽ പനച്ചുരാൻ, സംഗീതം അഫ്സൽ യൂസഫ്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: കുറുപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ അലി എഴുതി, സുഷീൻ ശ്യാം സംഗീതം നൽകി, നേഹ എസ് നായർ പാടിയ ഗാനം.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ചിത്രം അയ്യപ്പനും കോശിയും, ജെ എക്സ് ബിജോയ് സംഗീതം നൽകിയ ഗാനം. ഗാനരചന, ആലാപനം നഞ്ചമ്മ.

0: சரவமம்.
1: ശബരീശ്വർ എഴുതി, കൈലാസ് മേനോൻ സംഗീതം നൽകി, ആര്യനും നിത്യമാമനും പാടിയ ഗാനം. ചിത്രം മെമ്പർ രമേശൻ, 9th ward.

0: പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സന്തോഷ് വർമ്മയുടെ വരികൾ, ജെ എക്സ് ബിജുയുടെ സംഗീതം, അതുലും സംഘവും പാടിയ ഗാനം, ചിത്രം കടുവ.

ചിത്രം ഇയോബിൻ്റെ പുസ്തകം. പാടിയവർ ഹരിചരൺ, നേഹ എസ് നായർ. വിനായക് ശശികുമാറിൻ്റെ വരികൾ. യസ്കാൻഗാരിയുടെ സംഗീതം.

ചിത്രം ഉട്ടോപ്പിയിലെ രാജാവ്. ഗാനരചന പി എസ് റഫീഖ്, സംഗീതം ഔസേപ്പച്ചൻ. പാടിയവർ രശ്മി സതീഷ്, സുനിൽ, സുധീർ എന്നിവർ.

ഇഷ്ക് എന്ന ചിത്രത്തിനു വേണ്ടി ജോ പോൾ എഴുതി, ജേക്സ് ബിജോയ് സംഗീതം നൽകിയ ഗാനം, സിദ്ധു ശ്രീറാമും നേഹ എസ് നായരും പാടിയത്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ചിത്രം ജൂനിയർ സീനിയർ. കൈതപ്രതിൻ്റെ വരികൾ എം ജയചന്ദ്രൻ്റെ സംഗീതം. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ഭാഗ്യശ്രീ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ അതീവ ഭാവസമ്പന്നവും ഹൃദയസ്പർശിയുമായ രാഗങ്ങളിൽ ഒന്നാണ് ഭാഗ്യശ്രീ. പ്രണയം, വിരഹം, കാത്തിരിപ്പ്, ആത്മവിചിന്തനം എന്നീ വികാരങ്ങളെ അതീവ മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിവുള്ള ഈ രാഗം സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ സവിശേഷമായ സ്ഥാനം നേടിയിട്ടുണ്ട്. രാത്രി വൈകിയുള്ള നിശബ്ദ അന്തരീക്ഷത്തിൽ ഈ രാഗം ആലപിക്കുമ്പോൾ അതിൻ്റെ ഭാവസൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുമെന്ന് സംഗീത പാരമ്പര്യം പറയുന്നു. ഭാഗ്യശ്രീ കാഫി താട്ടിൽ ഉൾപ്പെടുന്ന ഒരു രാഗമാണ് ഇത്. ഔടവ സമ്പൂർണ്ണ ജാതിയിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം മധ്യമം ആണ്, സംവാദിസ്വരം ഷഡ്ജമാണ്. മധ്യമത്തിൻ്റെ ദീർഘനാദവും അതിലുള്ള ന്യാസവും ഈ രാഗത്തിൻ്റെ ആത്മാവായി കാണപ്പെടുന്നു. ഭാഗ്യശ്രീയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ആരോഹണത്തിൽ ഋഷഭം, പഞ്ചമം എന്നീ സ്വരങ്ങൾ ഒഴിവാക്കുന്നതാണ്. എന്നാൽ അവരോഹണത്തിൽ ഈ സ്വരങ്ങൾ മനോഹരമായ ഭാവസമ്പന്നമായ സഞ്ചാരങ്ങളോടെയും ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മധ്യമത്തിൽ നീണ്ടു നിൽക്കുന്ന ന്യാസം ഈ രാഗത്തിനെ ആഴത്തിലുള്ള വിരഹഭാവവും ശാന്തതയും സമ്മാനിക്കുന്നു. ഭാവത്തിൻ്റെ കാര്യത്തിൽ ഭാഗ്യശ്രീ പ്രധാനമായും ശൃംഗാരരസം പ്രകടിപ്പിക്കുന്ന രാഗമാണ്. എന്നാൽ അത് കേവലം പ്രണയത്തിൻ്റെ ആനന്ദമല്ല, പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്ന വിരഹിണിയുടെ മനോഭാവം, ആത്മവിചിന്തനം, നിശബ്ദമായ പ്രതീക്ഷ,

ഭക്തി എന്നിവയും ഈ രാഗത്തിൽ അതിസുന്ദരമായി പ്രതിഫലിക്കുന്നു. അതുകൊണ്ടുതന്നെ ഭാഗ്യശ്രീയെ ഏറെ വൈകാരികമായ ഒരു രാഗമായി സംഗീതജ്ഞർ വിശേഷിപ്പിക്കുന്നു. ഭാഗ്യശ്രീ എന്ന പേരിനെ വാഗേശ്വരി അഥവാ വാണിയുടെ ദേവി എന്നർത്ഥവും ഉണ്ട്. ആത്മീയമായ തലത്തിൽ ഈ രാഗം ഹൃദയകേന്ദ്രമായ അനാഹത ചക്രവുമായി ബന്ധപ്പെടുത്തി കാണുന്നു. അതിനാൽ മനസ്സിനെ ശാന്തമാക്കുകയും അന്തർമുഖതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനാത്മക സ്വഭാവം ഈ രാഗത്തിനുണ്ട്. നൂറ്റാണ്ടുകളായി ഭാഗ്യശ്രീ ഹിന്ദുസ്ഥാനി സംഗീതവേദികളിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. പിന്നീട് ഈ രാഗത്തിന്റെ മാധുര്യം ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെയും സ്വാധീനിച്ചു. ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ഭാഗ്യശ്രീയുടെ സ്വരഭാവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. പ്രണയവും വിരഹവും പ്രതീക്ഷയും ആത്മീയതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഈ രാഗം ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ രാഗങ്ങളിൽ ഒന്നായി ഇന്നും സംഗീത ലോകത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. MD രാമനാഥൻ രചിച്ച സാഗരശയന വിഭോ, അരുണഗിരിനാഥർ രചിച്ച തിരുപ്പുകൾ ഏറുമയിൽ ഏറി, ലാൽഗുഡി ജി ജയരാമൻ രചിച്ച പ്രശസ്ത തില്ലാനകൾ എന്നിവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം പകർന്ന് മന്നാടെ ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം

0: राग परिचयम्
1: रागम्
2: ശങ്കരാഭരണം. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താരാഗങ്ങളിൽ 29-ാമത്തെ മേളകർത്താരാഗമാണ് ശങ്കരാഭരണം. കർണാടക സംഗീതത്തിലെ ഏറ്റവും സമ്പൂർണവും ഗാംഭീര്യവുമാർന്ന രാഗങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സർവകാമക മാണിക്യ ശക്തിരാഗം എന്ന വിശേഷണത്തോടെ സംഗീതലോകത്ത് പ്രശംസിക്കപ്പെടുന്ന ഈ രാഗം ഏത് ഭാവവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ളതാകയാൽ സംഗീതജ്ഞരുടെ പ്രിയ രാഗം കൂടിയാണ്. പാശ്ചാത്യ സംഗീതത്തിലെ മേജർ സ്കെയിലിന് തുല്യമായ സ്വരക്രമമാണ് ഈ രാഗത്തിനുള്ളത്. ശങ്കരാഭരണത്തിൽ നിന്ന് അനേകം ജന്യരാഗങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഹംസധ്വനി, ബിലഹരി, ആരഭി, ശുദ്ധസാവേരി എന്നിവ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബിലാവൽ ധാട്ടിനോടും സമാനമാണ് ഈ രാഗം. ഗാംഭീര്യം, മാധുര്യം, ശാന്തത, ഭക്തി എന്നിവ ഒരുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന അതുല്യമായ രാഗമാണ് ശങ്കരാഭരണം. വിശാലമായ രാഗാലാപനത്തിനും നിരവലിനും കൽപ്പനസ്വരത്തിനും താനാവതരണത്തിനും അത്യന്തം അനുയോജ്യമാണ്. അതുകൊണ്ടുതന്നെ കച്ചേരികളിൽ ഏറെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന രാഗമാണിത്. വീണൈക്കുപ്പയ്യരുടെ സ്വാമി നിന്നെ കോരി എന്ന് തുടങ്ങുന്ന വർണ്ണം, മുത്തുസ്വാമി ദീക്ഷിതരുടെ അക്ഷയലിംഗ വിഭോ, ശ്യാമശാസ്ത്രികളുടെ സരോജതളനേത്രി, സദാശിവ ബ്രഹ്മേന്ദ്രരുടെ മാനസ സഞ്ചരരെ തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങളെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഒരു ചലച്ചിത്ര ഗാനമാണ് 1967 പുറത്തിറങ്ങിയ രമണൻ എന്ന ചിത്രത്തിൽ ചങ്ങമ്പുഴയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് KP ഉദയഭാനുവും പി ലീലയും ചേർന്നാലപിച്ച കാനനച്ചായയിൽ എന്നു തുടങ്ങുന്ന ഗാനം. സ്വരങ്ങൾ സമാനമായതിനാൽ ശങ്കരാഭരണം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഉപരി ഒരു മേജർ സ്കെയിൽ സംഗീത സൃഷ്ടിയെന്ന് ഈ ഗാനത്തെ വിളിക്കാം.

0: राग परिचयम
1: रागम
2: मियान मलहार हिंदुस्तानी शास्त्रीय संगीतത്തിലെ ഏറ്റവും പ്രശസ്തവും പ്രാചീനവുമായ രാഗങ്ങളിലൊന്നാണ് മിയാൻ മൽഹാർ. ഈ രാഗത്തിൻ്റെ സൃഷ്ടി മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളും മഹാനായ സംഗീതജ്ഞനുമായ മിയാൻ താൻസൻ നിർവഹിച്ചതാണെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. മഴക്കാലവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ രാഗം ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയുടെ ഭാവവും പ്രകൃതിയുടെ മനോഹാരിതയും സംഗീതത്തിലൂടെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്നു. കാഫി താട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ രാഗം സാധാരണ രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ആലപിക്കാറുള്ളത്. ഹിന്ദുസ്ഥാനി സംഗീതശാസ്ത്രത്തിൽ ഈ സമയമാണ് ഈ രാഗത്തിൻ്റെ ഭാവം പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് കരുതപ്പെടുന്നു. മിയാൻ മൽഹാർ ഔഡവ സമ്പൂർണ ജാതിയിൽ പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം മധ്യമം ആണെങ്കിൽ സംവാദിസ്വരം ഷഡ്ജമാണ്. ഈ രണ്ട് സ്വരങ്ങളാണ് രാഗത്തിൻ്റെ പ്രധാന ആധാരങ്ങൾ. മിയാൻ മൽഹാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഹണത്തിൽ കോമള നിഷാദവും ശുദ്ധനിഷാദവും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ഈ അപൂർവ സ്വരപ്രയോഗം രാഗത്തിനെ ഗാംഭീര്യവും മാധുര്യവും ഭാവസമ്പന്നതയും നൽകുന്നു. ഇതാണ് മറ്റ് മൽഹാർ രാഗങ്ങളിൽ നിന്ന് മിയാൻ മൽഹാറിനെ വേറിട്ടു നിർത്തുന്ന പ്രധാന സവിശേഷത. ഈ രാഗം പ്രധാനമായും ശാന്തം, ഭക്തി, പ്രകൃതി സൗന്ദര്യം, ഗാംഭീര്യം എന്നീ ഭാവങ്ങൾ ഉണർത്തുന്നു. മഴമേഘങ്ങളുടെ വരവ്, ഇടിമുഴക്കം, മിന്നലിൻ്റെ തിളക്കം, നനഞ്ഞ മണ്ണിൻ്റെ സുഗന്ധം, മഴയുടെ ആനന്ദം എന്നിവയെ സംഗീതത്തിലൂടെ അനുഭവിപ്പിക്കുന്ന അതുല്യശേഷി ഈ രാഗത്തിനുണ്ട്. അതുകൊണ്ടുതന്നെ മഴക്കാല സംഗീത പരിപാടികളിൽ മിയാൻ മൽഹാറിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഈ രാഗവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ മിയാൻ താൻസൻ ദീപക് രാഗം അഥവാ ദീപകരാഗം ആലപിച്ചതിനെ തുടർന്ന് അതിൻ്റെ ശക്തിയാൽ അത്യധികമായ ചൂട് അനുഭവപ്പെട്ടു എന്നും പിന്നീട് മിയാൻ മൽഹാർ ആലപിച്ചതോടെ മഴ പെയ്ത് ആ ചൂട് ശമിച്ചുവെന്നും കഥ പറയുന്നു. ഇത് ചരിത്രപരമായ തെളിവുകളേക്കാൾ സംഗീത പാരമ്പര്യത്തിലെ ഐതിഹ്യമാണെങ്കിലും ഈ രാഗത്തിൻ്റെ മഹത്വവും ജനവിശ്വാസവും വ്യക്തമാക്കുന്നതാണ്. നൂറ്റാണ്ടുകളായി അനേകം ഗായകരും വാദ്യകലാകാരന്മാരും മിയാൻ മൽഹാർ അവതരിപ്പിച്ചു വരുന്നു. ഇന്നും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതവേദികളിലെ പ്രധാന രാഗങ്ങളിൽ ഒന്നായി ഇത് നിലകൊള്ളുന്നു. സംഗീത വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പ്രധാന രാഗങ്ങളിലൊന്നായ മിയാൻ മൽഹാർ അതിൻ്റെ ഗാംഭീര്യവും ഭാവസമ്പന്നതയും കൊണ്ടും സംഗീതാസ്വാദകരെ ഇന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. മിയാൻ മൽഹാർ അഥവാ മിയാക്കി മൽഹാർ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന അതുല്യമായ ഒരു രാഗമാണ്. മഴയുടെ ഭാവം, സ്വരസൗന്ദര്യം, സാങ്കേതിക മികവ്, ഭാവഗാംഭീര്യം എന്നിവ സമന്വയിപ്പിക്കുന്ന ഈ രാഗം ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിലെ അമൂല്യരത്നമായി എന്നും നിലനിൽക്കും. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൽ മിയാൻ മൽഹാറും ദർബാരി കാനഡയും തമ്മിൽ വളരെ അടുത്ത സംഗീത ബന്ധമുണ്ട്. ഇവ രണ്ടും കാഫി താട്ടിൽ നിന്നുള്ള രാഗങ്ങളാണ്. മാത്രമല്ല രണ്ടിലും കന്നഡ അങ്ക് എന്ന പ്രത്യേക സ്വരപ്രയോഗം വ്യക്തമായി കാണപ്പെടുന്നു. ഈ സാമ്യം കൊണ്ടുതന്നെ രണ്ട് രാഗങ്ങളും ഗാംഭീര്യവും ആഴമേറിയ ഭാവവും പ്രകടിപ്പിക്കുന്നവയായി അറിയപ്പെടുന്നു. ഈ രാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യം കന്നഡ അങ്ക് എന്ന പ്രത്യേക സ്വരസഞ്ചാരമാണ്. മറ്റൊരു പ്രധാന സാമ്യം നിഷാദ സ്വരത്തിൻ്റെ പ്രയോഗത്തിലാണ്. ഈ രാഗങ്ങളിലും ശുദ്ധനിഷാദവും കോമള നിഷാദവും ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മിയാൻ മൽഹാറിൽ ആരോഹണത്തിൽ ശുദ്ധനിഷാദ

ശബ്ദത്തിന് ശേഷം കോമള നിഷാദം പ്രയോഗിക്കുന്ന പ്രത്യേക രീതി മഴയുടെ ഗാംഭീര്യവും ഇടിമുഴക്കത്തിന്റെ ഭാവവും സംഗീതത്തിലൂടെ സൃഷ്ടിക്കുന്നു. ചരിത്രപരമായും ഈ രണ്ട് രാഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. രണ്ടും മഹാനായ സംഗീതജ്ഞനായ മിയാൻ താൻസന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടവയാണ്. മിയാൻ താൻസൻ ഈ രാഗങ്ങളെ രൂപപ്പെടുത്തിയതോ അല്ലെങ്കിൽ അവയെ വ്യാപകമായി പ്രചരിപ്പിച്ചതോ ആണെന്ന് സംഗീത പരമ്പരയിൽ വിശ്വസിക്കപ്പെടുന്നു. മൽഹാറിൻ്റെയും കാനഡ രാഗത്തിൻ്റെയും മനോഹരമായ നിഴലുകളിൽ വിരിഞ്ഞ ഒരു സംഗീത സൃഷ്ടിയാണ് ഇനി. മിയാൻ മൽഹാറിൻ്റെ മഴയുടെ ഗാംഭീര്യവും പ്രകൃതിയുടെ ഭാവസൗന്ദര്യവും കാനഡ രാഗത്തിൻ്റെ ആഴമേറിയ ഭാവഗാംഭീര്യവും ഈ ഗാനത്തിൽ മനോഹരമായി ഇഴചേർന്നിരിക്കുന്നു. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ എക്കാലത്തെയും മനോഹരമായ സംഗീത സൃഷ്ടിയാണ് ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഓ മൃദുലേ എന്ന ഗാനം. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനാണ്. ഹൃദയസ്പർശിയായ വരികൾ രചിച്ചത് സത്യനന്ദിക്കാടും. ഗാനത്തിന് തൻ്റെ അനുപമമായ ശബ്ദമാധുര്യം പകർന്നത് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസും. വയലിനിലൂടെ ഈ ഗാനത്തിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാം.

0: राग परिचय
1: रागम ओरो रागवुं ओरु विगारतेयुं ओरो स्वरवुं ओरु अनुभूतियेयुं ओरो ताळवुं ओरु जीवश्वासतेयुं प्रतिनिधीकरिक्कुन्नु संगीतम अत स्वरंगलुडे वेरुं कूटायमयल्ल आत्माविन्टे भावप्रकटनमाण संगीतत्तिन्टे ई यात्रयिल ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447062669. നമ്പർ ഒരിക്കൽ കൂടി: 9447062669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
2: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിനാവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഒരു അറിയിപ്പ്. തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകി. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി രാവിലെ 10 വൈകിട്ട് 4 ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം മലവായത്തോട് വഴി പുഴക്കിൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളങ്ങുന്നത്തുകാവ്, കോലഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന വിലക്കുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷര കേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സെവിൽ ചിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ബിജുകുമാർ പി എസ് സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്?
2: ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ശരിക്കും എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS, വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടാവുമ്പോൾ അവർക്ക് കോഫിറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും.
1: അതെ,
2: ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയലായിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെൻറ്ററിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
1: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
2: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന PG പാസ്സാവുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലേ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിൻ്റെയും സുനിൽ സാറിൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തോട്ട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അവർ കോൺട്രാക്ട് ബേസ് എടുത്തതിൽ സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBIയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനുമായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്.
1: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഈ ജോലിയിലേക്ക് വരുന്നത്.
2: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVC കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിൾ ഇന്ത്യ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
1: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
2: അതിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിൾ ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ട് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം 1 വർഷം 1.5 വർഷം 2 വർഷം ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവരെത്രത്തോളം

0: അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരടുത്തൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി.
1: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രണ്ട് മൂന്ന് സാർമാർ ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
0: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നാടകസമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
1: എഡിറ്റ്
0: ചെയ്യുന്നുണ്ട്.
1: ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്?
0: ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
1: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
0: ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, എൻവിഡിയ, ഇങ്ങനെ രണ്ട് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസിബിലിറ്റി കുറവാണ്.
1: ഓക്കെ,
0: നമുക്ക് എല്ലായിടങ്ങളും വായിച്ചു തരില്ല.
1: റീപ്പർ
0: ഫുള്ളി ആക്സസിബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ച ഇല്ലാത്തവരും ഉള്ളവരായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
1: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ, പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ?
0: റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എൻ്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സൊക്കെ ധാരാളം ഉണ്ട്, അപ്പോൾ അവരടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മളങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേരല്ലാതെ കൊടുക്കുന്നുണ്ട്.
1: മാത്രല്ല, റീപ്പറിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ?
0: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പോൾ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്. അത് കൊച്ചൊക്കെ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ രണ്ട് നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
1: രസമായിട്ട് തോന്നും പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
0: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
1: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ?
0: ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
1: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും,
0: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴിയാ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
1: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
0: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ
1: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ?
0: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി.
1: ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്, അതോ ഡയലോഗും ചെയ്യാറുണ്ട്?
0: എഡിറ്റിംഗ് ആണ്.
1: എഡിറ്റിംഗ് ആണ് ചെയ്യാറ്. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-40 മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കേരളത്തിൽ വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സി ഡിറ്റിന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ സി ഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ
1: പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പം സി ഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പം നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചെയ്ത് ആർക്കും ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിചയം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക, ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും.
1: അപ്പോൾ
0: അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എൻ്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
1: എന്നുള്ളതാണ്. സ്കൂളിലും കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് ആദ്യം വർക്കല, ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്തവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV, രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്.
1: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ.
0: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
1: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
0: ആ, പാട്ട് ഒരുപാട്.

0: ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്ക് ഒരു ബിസിനസ് എന്ന ലെവലിലല്ല,
1: പാട്ട്
0: കേൾക്കാനുള്ള താല്പര്യം.
1: പാടുമോ?
0: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. കാരണം ശരിക്കും എല്ലാ മ്യൂസിക്കിലേക്കും എൻ്റെ ഏതെങ്കിലും ഉള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിൽ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എൻ്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെ റേഡിയോ തന്നെയായിരുന്നു. എൻ്റെ അറിവുകളിലൊരു എന്താ പറയുക, ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
1: അപ്പോൾ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ പറഞ്ഞപോലെ നല്ല അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച് മാം.
2: കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PS മായി സെവിൽ ജിഹാൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഒരറിയിപ്പ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാകാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്തരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രൈകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടയാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിൻ്റെ വെൻപൈപ്പുകൾ വലകൾ കൊണ്ട് കെട്ടിവയ്ക്കുക. ടാങ്കിൻ്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുകുപിടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യം ഓടകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിലെ കയ്യുറ, കാലുറ എന്നിവ ധരിക്കാതെ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഡോക്സി സൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. പേശിവേദനയോട് കൂടിയ 1-2 ദിവസം കൊണ്ട് മാറാത്ത പനിയാണെങ്കിൽ എലിപ്പനി എന്ന് സംശയിക്കാം. സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. മലിനജലവുമായോ മറ്റ് മാലിന്യം നിറഞ്ഞ സാഹചര്യങ്ങളുമായോ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ്. ഇപ്രകാരം പറയുന്നത് ഡോക്ടർക്ക് എലിപ്പനി സംശയിക്കാൻ സാധിച്ച് ചികിത്സ തുടങ്ങി രോഗം ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് എലിപ്പനി. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

നിഗശിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ചൊൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ, ലളിതം മധുരം.

0: വാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: സൂര്യന്റെ പൊൻകിരണങ്ങൾ പുത്തൻ ഊർജവുമായി പുതുപുലരിയെ വരവേൽക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സു നിറയെ സ്നേഹവുമായി നമ്മളും. പുലർക്കാലം എല്ലാവർക്കും പുത്തൻ ഉണർവിന്റെയും പ്രതീക്ഷകളുടെയും സുഖമുള്ള ഒരു സമയം. പൂക്കൾ വിരിയുന്ന ഒരു പ്രഭാതത്തിൽ കുയിൽനാദം കേട്ടുണർന്നതോടെ എന്റെ ദുഃഖങ്ങൾ എല്ലാം തന്നെ അലിഞ്ഞില്ലാതെയായി. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നീലാകാശത്തെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ ഒരു ശുഭപ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് തന്നെയാണ് നമുക്കേകുന്നത്. ഓർമ്മയെന്ന ലഹരിയിൽ മയങ്ങാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത പുണ്യം പോലെ ഒരു കാലം. ഓർമ്മകളിൽ പലതും സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളിൽ ചിലത് ആഗ്രഹങ്ങളും, ആഗ്രഹങ്ങളിൽ ചിലത് പ്രതീക്ഷകളും. ആ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതയാത്രയിലെ പ്രചോദനങ്ങൾ. ആത്മാവിൽ അലിഞ്ഞുചേരുന്ന തരത്തിലുള്ള സുഗന്ധവുമായി പുലരിയിൽ കേട്ട ആർദ്രമായ സംഗീതത്തിന്റെ ഉറവിടം തേടി താൻ പോയപ്പോൾ നിലാവിന്റെ ശോഭയിൽ ആവണിപ്പാടം പോലും അറിയാതെ എന്നിലേക്ക് അലിഞ്ഞുചേർന്നു. പൂവിരിയും പുലരിയിൽ എന്നു തുടങ്ങുന്ന ഈ ലളിതഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ രമേശ് നാരായൺ ഈണം പകർന്ന ജനാർദ്ദനൻ പാറക്കലിന്റെ വരികൾ ഏറെ മാധുര്യത്തോടെ ആലപിച്ചിരിക്കുന്നത് പി. സുനന്ദ.

ലളിതം മധുരം. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരെങ്കിലുമുണ്ടോ? സ്വപ്നങ്ങൾക്ക് സ്വർണവർണ്ണങ്ങൾ ചാർത്തി അതിലൂടെ അനന്തവിഹായസിലേക്ക് പറന്നുയരുന്നവർ തന്നെയാണ് നാം ഓരോരുത്തരും. നിദ്രയുടെ ആഴത്തിൽ കിനാവിന്റെ തളികയിലൂടെ നിലയില്ലാ കയത്തിൽ ഒഴുകി നീന്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തുഴയുമായി നീ വന്ന് ഏതോ മുൻജന്മ പരിചയം പോലെ എന്നെ ചേർത്തുപിടിച്ചത്. ഉറക്കത്തിൽ നിന്നുണർന്നപ്പോഴും ഞാൻ മറന്നുപോയില്ല നിന്റെ കണ്ണുകൾ ആ നിദ്രയിൽ എന്നോട് പറഞ്ഞ കഥകൾ. ഇളം തന്നൽ വന്ന് കണ്ടുപോയതും ഉണർന്നപ്പോൾ ഒരു നോവ എന്നിൽ അവശേഷിക്കുന്നു. രാത്രിയുടെ കടവിൽ മോഹവില്ലിനെ കെട്ടിയിടുന്ന മനസ്സിനോടായി കവിക്ക് ഒരപേക്ഷയേ ഉള്ളൂ, നാളെ വീണ്ടും കണ്ടുമുട്ടണേയെന്ന്. കേട്ടതിൽ വെച്ച മനോഹര ഗാനങ്ങളിലൊന്ന്. ഇതിന്റെ സൃഷ്ടാക്കളെ നമിക്കാതെ വയ്യ. ജീവിതത്തിൽ പ്രണയത്തിന്റെ പാവനത തുളുമ്പി നിൽക്കുന്ന ഹൃദയഹാരിയായ ഒരു ഗാനം. കാലചക്രം ഒന്നുകൂടി തിരിച്ചു കറങ്ങിയെങ്കിലെന്ന് നാം ആഗ്രഹിച്ചു പോകുന്ന ഗാനങ്ങൾ. സ്വന്തമാക്കാനായില്ലെങ്കിലും ചിലരെ നാം മറ്റാരും കാണാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അതൊരുപക്ഷെ അവർക്കൊപ്പം ജീവിക്കുന്നതിലും മധുരതരമായിരിക്കാം. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കാതെ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഹരിനാരായണന്റെ വരികൾക്ക് മുരളി സിത്താരയുടെ മാസ്മരിക സംഗീതം. ഓരോ വരിയും സംഗീതവും മനസ്സിന്റെ ഉള്ളിൽ ചേർത്തു നിർത്തുന്ന സുജാതാ മോഹന്റെ പ്രണയാർദ്രമായ ആലാപനവും ഈ ഗാനത്തെ ഒന്നുകൂടി ശ്രദ്ധേയമാക്കി.

0: ലളിതം മധുരം.
1: എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കള്ള നാണയമാണ് പ്രണയം. കാലം എത്രയോ മുന്നോട്ടു പോയിരിക്കുന്നുവെങ്കിലും ഇന്നലെ കഴിഞ്ഞ പോലെ നിന്റെ നാണം കലർന്ന ആ മുഖം സ്മരണയിൽ കുളിരോർമ്മയായി എന്നെ തഴുകുന്നു. എന്റെ കാതുകളിൽ കാലങ്ങൾക്ക് മുന്നേ പതിഞ്ഞ നിന്റെ ആ ഗാനമാധുരിക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു ഇണവും സുഖസ്പർശവും എന്നിൽ അനുഭവവേദ്യമാകുന്നു. എണ്ണ തേച്ച് മിനുക്കി പിന്നിട്ട മുടിയിൽ ചൂടിയ മാഞ്ഞുപോയ മുല്ലപ്പൂമണവും നിന്റെ കാമ്യ കൗമാര ഭംഗിയും എന്റെ കരളിന് ഒരു ഉന്മാദമായി ഇന്നുമെന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആകാശവാണി ആ പഴയകാല ഓർമ്മകളിലേക്ക്. 80-90 കാലഘട്ടത്തിൽ

ജീവിച്ചു വളർന്ന സമൂഹത്തിന്റെ നെഞ്ചോടടുക്കി പിടിച്ച ഒരു വികാരം തന്നെയായിരുന്നു ആകാശവാണി. ഈ ഗാനങ്ങളിലൂടെ ഒരിക്കൽ കൂടി ആ പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എണ്ണിയാൽ തീരാത്ത മനോഹര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഗാനശില്പികൾ. വയലാർ രാമവർമ്മ എന്ന ഒരു കവിയെ മറന്ന് മലയാളത്തിനോ മലയാളികൾക്കോ ഒരു ദിവസം പോലുമില്ല. അച്ഛനെ പോലെ തന്നെ മകനും കാവ്യാത്മകമായ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചു കഴിഞ്ഞു. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മലയാള സംഗീത ലോകം മലയാള സംഗീത ശാഖ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വ്യക്തിയുടെ വയലാർ രാമവർമ്മയുടെ മകനായ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ തൂലികയിൽ പിറന്ന് മുരളി സിത്താരയുടെ മാസ്മരിക സംഗീതത്തിൽ ലയിച്ചു ചേർന്ന ഈ ഗാനം ആലപിച്ചത് MG ശ്രീകുമാർ.

0: ലളിതം മധുരം.
1: എണ്ണിയാൽ തീരാത്ത രാമനാമങ്ങളാൽ മണ്ണിനെ വിണ്ണാക്കുന്ന ത്യാഗരാഗം, ഇത് ഇവിടെ നടന്നത് എന്നർത്ഥം വരുന്ന ഇതിഹാസമായ രാമായണവും അതിലെ രാമന്റെ കഥകളും നമുക്കേറെ സുപരിചിതമാണ്. ജീവിതത്തിന്റെ ആഴവും പരപ്പും എത്രയോ രമണീയമായാണ്, കാവ്യാത്മകമായാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ ഓരോ തവണയും ആ ചരിതം കേൾക്കുമ്പോൾ പല തരത്തിൽ അനുഭവവേദ്യമാകുന്ന സമാനതകളില്ലാത്ത അനുഭൂതി തന്നെ മതിയാകും. ഏതു തരത്തിൽ ചിട്ടപ്പെടുത്തിയാലും രാമപല്ലവി മധുരതരമാണ്. രാമചരിതം വർണ്ണിക്കാത്ത കീർത്തനങ്ങൾ വിരളമാണെന്ന് കവികൽപ്പന. രാമപാദം തഴുകി കർമ്മപദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെന്നറിയാത്ത ഒരനുഭൂതി മനസ്സിന് കൈവരുന്നു. ദിവ്യമായ രചനകളാൽ മലയാളിയുടെ മനം കവർന്ന പ്രിയ കവി, ഭക്തിസാന്ദ്രമായ ഒരുപിടി കവിതകൾക്ക് ജന്മം കൊടുത്ത എസ് രമേശൻ നായരുടെ തൂലികയിലൂടെ പിറവിയെടുത്ത് ലളിതഗാന ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ജി വേണുഗോപാലിന്റെ സ്വരസുധയിലൂടെ ഒഴുകി വന്ന് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ മറ്റൊരു ഗാനം.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് തെളിയിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിൻ്റെ അനന്യ ചാരുതയിലേക്ക്.

ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

സ്വരരാഗലയം. വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ CS അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ. ആയിരത്തി തൊള്ളായിരത്തി 1992 പുറത്തിറങ്ങിയ മണിരത്നം ചിത്രമായ റോജ അതുവരെയുള്ള ഗാനാസ്വാദന രീതികളെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരമടക്കം 3 ദേശീയ അവാർഡുകൾ ലഭിച്ച ഈ ചിത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു മനോഹരമായ ഗാനങ്ങളും ഗാനാവിഷ്കാരങ്ങളും. റോജ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാനരംഗത്തെത്തിയ AR റഹ്മാന് 2 ഓസ്കാർ അവാർഡുകളടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈരമുത്തു AR റഹ്മാൻ ടീമൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് ഉണ്ണിമേനോനും സുജാതയുമാണ്. വർഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിത്യഹരിതമായി നിൽക്കുന്ന ഈ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

1977-ൽ പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച് സലിൽ ചൗധരി ഈണമിട്ട ഗാനമാണ് തുമ്പി തുമ്പി തുള്ളാൻ വായോ. ബേബി സുജാതയും അമ്പിളിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം 70-കളിലെ ഗൃഹാതുര സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. കുട്ടികളുടെ സദസ്സുകളിലെല്ലാം ഏറെ പ്രിയതരമായിരുന്ന ഈ ഗാനം വർഷങ്ങൾക്ക് ശേഷം വയലിൻ തന്ത്രികളിൽ ഇതാ പുനർജനിക്കുകയാണ്.

1982 പുറത്തിറങ്ങിയ മൂന്നരാമ്പിറൈ എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജ ഒരുക്കിയ സാന്ത്വന സംഗീതം. കണ്ണൈ കലൈമാനെ എന്ന ഗാനം തമിഴ് ഗാനാസ്വാദകർക്ക് എന്നും പ്രിയപ്പെട്ട ഒന്നാണ്. കമൽഹാസനും ശ്രീദേവിയും അഭിനയിച്ച ഈ ഗാനചിത്രീകരണവും ഏറെ ശ്രദ്ധേയമാണ്. കണ്ണദാസൻ രചിച്ച ഇളയരാജയുടെ, കെ ജെ യേശുദാസിന്റെ ഈ നിത്യഹരിതഗാനം വയലിൻ ആവിഷ്കാരത്തിൽ നമുക്ക് ആസ്വദിക്കാം.

0: സ്വരരാഗലയം. വാദ്യസംഗീതത്തിൻ്റെ അനന്യ ചാരുതയിലേക്ക്
1: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

അറിയിപ്പ്. തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണ ശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുമുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകി. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം മലവായ് തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളങ്കുന്നത്കാവ്, കോലഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന വിലക്കുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,450 രൂപയ്ക്കും പവന് 200 ര�പ കുറഞ്ഞ് 1,07,600 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള

0: നേത്ര ചികിത്സയും ദന്ത പരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്ര പരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

അറിയിപ്പ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റു വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണം. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എസി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റ് വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. ടാങ്കിന്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക, ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യം, ഓടകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ കയ്യുറ, കാലുറ എന്നിവ ധരിക്കാതെ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. മേൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. പേശീവേദനയോടുകൂടിയ ഒന്നു രണ്ട് ദിവസം കൊണ്ട് മാറാത്ത പനിയാണെങ്കിൽ എലിപ്പനി സംശയിക്കാം. സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. മലിനജലവുമായോ മറ്റ് മാലിന്യം നിറഞ്ഞ സാഹചര്യങ്ങളുമായോ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ്. ഇപ്രകാരം പറയുന്നത് ഡോക്ടർക്ക് എലിപ്പനി സംശയിക്കാൻ സാധിച്ച് ചികിത്സ തുടങ്ങി രോഗം ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് എലിപ്പനി. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്കെത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ

0: ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദെയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിലെ 8 മത്സരങ്ങളിൽ 6 അമേരിക്കയിലും ഓരോന്നി വീതം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2

0: ഒരു നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
1: ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ 28 മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
1: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ രണ്ടു പേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 3 പേർ നീന്തിക്കയറിയെങ്കിലും 2 പേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1 വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു.
4: മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന മനോഹരമായ കാലമാണ്. പച്ചപ്പും തണുപ്പും മഴയുടെ സംഗീതവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന അമിതമായ ഈർപ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ചില വെല്ലുവിളികളും സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മുഖക്കുരു കൂടുന്നത്? എന്തുകൊണ്ടാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും ഫംഗസ് അണുബാധകളും വർദ്ധിക്കുന്നത്? മുടി കൊഴിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ചർമ്മവും മുടിയും നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് ഇവയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം

വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ദഹന പ്രക്രിയ വർഷകാലത്ത് പതുക്കെയാവും. ശരീരത്തിന്റെ ഊർജ്ജസ്വലതയെ ഇത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വിയർപ്പും നനവും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുന്നു. ഇതിന്റെ ഫലമായി പലർക്കും മുഖക്കുരു വർദ്ധിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഫംഗസ് അണുബാധകൾ വരിക, മുടികൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചർമ്മത്തിലെ അമിതമായ എണ്ണ ഉൽപ്പാദനമാണ് മുഖക്കുരുവിന് കാരണം. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുമ്പോൾ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം പൊടിയും അഴുക്കും കൂടി ചേരുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞുപോകുന്നു. ഇതാണ് മുഖക്കുരുവിനും തന്മൂലം വലിയ കറുത്ത പാടുകൾക്കും കാരണമാകുന്നത്. കറ്റാർവാഴ ജെല്ലോ ആര്യവേപ്പില പൊടിയോ കസ്തൂരി മഞ്ഞളോ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ എണ്ണമയം നിയന്ത്രിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും. മഴക്കാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫംഗസ് അണുബാധകൾ. കക്ഷങ്ങൾ, തുടയെടുക്ക്, വയറിന് കീഴ്വശം, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗം, വിരലുകൾക്കിടയിൽ എന്നിവിടങ്ങളിൽ ഫംഗസ് അണുബാധകൾ കൂടുതലായി കാണാം. ചൊറി, വട്ടച്ചൊറി എന്നിവയും മഴക്കാലത്ത് കൂടുതലായി കാണാം. നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുന്നതും നനഞ്ഞ ചെരുപ്പുകളും സോക്സുകളും ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിനു കാരണമായേക്കാം. അമിത വിയർപ്പും ഈർപ്പവും കാരണം ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ അലർജികൾ എന്നിവയും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആര്യവേപ്പിലയോ പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള വേപ്പെണ്ണയിട്ട് കുളിക്കുന്നതും നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയോ ഫംഗസ് ബാധിത പ്രദേശം ദിവസേന 3-4 വട്ടം കഴുകി വൃത്തിയാക്കുന്നതോ ഫംഗസ് അണുബാധ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ്. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും ഒരുപക്ഷെ പൂർണ്ണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് വരുന്നതാകാം. ഇത്തരം അലർജികളിൽ ഏലാതി വെളിച്ചെണ്ണയോ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കുളിക്കുന്നതിന് മുൻപ് ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചന്ദനമോ രക്തചന്ദനമോ അരച്ചു പുരട്ടുന്നതും ചൊറിച്ചിലിനെ ആശ്വാസം പകരും. മഴക്കാലത്ത് ഇറുകിയ ജീൻസുകളോ സിന്തറ്റിക് തുണികളോ ധരിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തുപോയി വന്നാലുടനെ കാലുകൾ സോപ്പോ ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളോ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കണം. പലർക്കും മഴക്കാലത്ത് മുഖം മങ്ങിയതായി തോന്നാറുണ്ട്. മൃതകോശങ്ങൾ അടിഞ്ഞുകൂടുന്നതും ചർമ്മത്തിന്റെ സ്വാഭാവിക പുതുക്കൽ പ്രക്രിയ മന്ദഗതിയിലാകുന്നതുമാണ് ഇതിനു കാരണം. തലയോട്ടിയിലും ചില മാറ്റങ്ങൾ കാണാം. താരൻ വർദ്ധിക്കുക, തലയോട്ടിയിൽ ഫംഗസ് അണുബാധകൾ ഉണ്ടാവുക, മുടികൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ്. മഴക്കാലത്ത് വാതദോഷം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിൽ ആമം എന്നറിയപ്പെടുന്ന ദഹിക്കാത്ത വിഷാംശങ്ങൾ രൂപപ്പെടുകയും അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ആയുർവേദം ചർമ്മ സംരക്ഷണത്തെ ക്രീമുകളിലും ലോഷനുകളിലും മാത്രം ഒതുക്കുന്നില്ല. നല്ല ദഹനം, നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ ദിനചര്യ എന്നിവയ്ക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. അടുത്തതായി മഴക്കാലത്ത് എല്ലാവർക്കും പിന്തുടരാവുന്ന ചില ലളിതമായ ദിനചര്യകളെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. പ്രാഥമിക കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ച് വേണ്ട രീതിയിൽ മുഖം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മൈൽഡായ ക്ലെൻസറും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് മുഖം കഴുകാം. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി ക്ലെൻസർ ഉപയോഗിക്കുകയോ അമിതമായി മുഖം കഴുകുകയോ ചെയ്യരുത്. കടലമാവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടർ ചേർത്ത് പുരട്ടി മുഖം കഴുകാൻ ഉപയോഗിക്കാം. പനിനീരോ തണുത്ത ഗ്രീൻ ടീയോ മുഖത്ത് ടോണറായി ഉപയോഗിക്കാം. ടോണറിൽ മുക്കിയ കോട്ടൺ പാഡ് മുഖത്ത് മൃദുവായി ഒപ്പിക്കൊടുക്കുന്നതുമൂലം ചർമ്മത്തിന് കുളിർമ ലഭിക്കും. വൃത്തിയായ മുഖത്ത് ലഘുവായ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അതായത് മഴക്കാലത്ത് ലൈറ്റ് വെയ്റ്റ് ആയതും വാട്ടർ ബേസോ ജെൽ ബേസോ ആയതുമായ മോയ്സ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ. അവ നോൺ കൊമിഡോജെനിക് എന്ന് രേഖപ്പെടുത്തിയവയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനർത്ഥം ആ ഉൽപ്പന്നം ചർമ്മത്തിലെ സുഷിരങ്ങളെ അടച്ചുകളയുന്നില്ല എന്നാണ്. ശുദ്ധമായ അലോവേറ ജെൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളതുകൊണ്ടും മുഖം പലപ്പോഴും നനവുള്ളതായിരിക്കുന്നതുകൊണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്.

എന്നാൽ ഇത് ശരിയല്ല. ഈർപ്പമെന്നാൽ ചർമ്മത്തിന് വേണ്ട ജലാംശം അഥവാ ഹൈഡ്രേഷൻ എന്നല്ല അർത്ഥം. മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചർമ്മം വരണ്ടു പോകുന്നു എന്ന് കരുതി ഇത് പരിഹരിക്കാനായി ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുകയും ഇതുമൂലം എണ്ണമയം കൂടുകയും കൂടുതൽ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ കുളിച്ചതിന് ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴമേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചു പോകാത്ത വാട്ടർ റെസിസ്റ്റൻ്റ് ആയതും എണ്ണമ

0: അതിനാൽ കുളിച്ചതിന് ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴമേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചു പോകാത്ത വാട്ടർ റെസിസ്റ്റന്റ് ആയതും എണ്ണമയം ഇല്ലാത്തതും ജെൽ രൂപത്തിലുള്ളതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് അവയെ നീക്കം ചെയ്യുന്നതിന് ഡബിൾ ക്ലെൻസിംഗ് രീതി ഉപയോഗിക്കാം. അതായത് എണ്ണമയം ഉപയോഗിച്ചും സോപ്പും വെള്ളവും ഉപയോഗിച്ചും 2 തവണ മുഖം വൃത്തിയാക്കുക വഴി പൂർണ്ണമായും മേക്കപ്പ് വസ്തുക്കൾ മായ്ച്ചു കളയാൻ സാധിക്കും. ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ പോലെ പ്രധാനമാണ് മഴക്കാലത്തെ ഭക്ഷണകാര്യങ്ങളും. ഏറെ ശ്രദ്ധയോടെ വേണം മഴക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങൾ തെരഞ്ഞെടുക്കാൻ. എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് ലഘുവായ ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാൻ. അവ പുതുതായി പാകം ചെയ്തതും ചൂടുള്ളതും ആയിരിക്കണം. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിയർപ്പുണ്ടായാൽ ശരീരവും മുഖവും കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുകയും വേണം. മഴയത്ത് നനഞ്ഞാൽ വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് ചർമ്മത്തിന് അനുയോജ്യം. വർഷകാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ 1-2 തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് 1 മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൗന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം

0: പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ 2-ഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ SIRമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായ ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസ്

0: സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ.
3: ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയിൽ ഉറക്കം എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആവശ്യമായ വിശ്രമമാണ് ഉറക്കം. ക്ഷീണമകറ്റി പുതിയ ഊർജവും ഉന്മേഷവും നൽകുന്നത് ഉറക്കമാണ്. നല്ല ഉറക്കം നമ്മുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഉറക്കത്തിലൂടെ ശരീരം വിശ്രമിക്കുകയും മനസ്സ് ശാന്തത കൈവരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യകരമായ ജീവിതത്തിനും സന്തോഷകരമായ നാളേക്കുമായി മതിയായ ഉറക്കം അനിവാര്യമാണ്. ശരീരത്തിന്റെ ഓരോ കോശത്തിനും

പൊതുജീവൻ പകരുകയും ചിന്തകളുടെ കൊടുങ്കാറ്റ് ശമിക്കുകയും സ്വപ്നങ്ങളുടെ ലോകം തുറക്കുകയും ചെയ്യുന്നു. ആ സ്വപ്നങ്ങൾ പലപ്പോഴും പ്രതീക്ഷയുടെ നിറങ്ങളും ചിലപ്പോൾ ഓർമ്മകളുടെ സുഗന്ധവും ജീവിതത്തിലേക്ക് പകരുന്നു. നല്ല ഉറക്കം ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. ഉറക്കത്തെ അവഗണിക്കുന്ന ജീവിതം ക്രമേണ ക്ഷീണത്തിലേക്കും അസ്വസ്ഥതയിലേക്കും വഴിമാറും. പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും നിശബ്ദമായ അനുഗ്രഹം തന്നെയാണ് ഉറക്കം. ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമായ ഉറക്കവും അമ്മയുടെ താലോലിക്കലും രാത്രിയുടെ ശാന്തതയും നിലാവിൻ്റെ ചെറു വെളിച്ചവും എല്ലാം ഉറക്കത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. മനുഷ്യൻ ഉറക്കത്തിലൂടെ തൻ്റെ ജീവശക്തിയെ വീണ്ടെടുക്കുന്നു. വിശ്രമിക്കുന്ന ശരീരവും ശാന്തമായ മനസ്സും ചേർന്നാലേ ഉണരുന്ന ഓരോ പ്രഭാതവും പ്രതീക്ഷയുടെയും പുതുമയുടെയും സന്ദേശമാകൂ. ഓരോ ഉറക്കവും പുതിയൊരു പ്രഭാതത്തിൻ്റെ മനോഹരമായ തുടക്കമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ധന്യ ബാബുരാജ്, പാലക്കാട് നിന്നും. എത്രയൊക്കെ വളർന്നാലും തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞു പൈതലിനെ ഉറക്കുന്നത് പോലെ പാടി ഉറക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാ അമ്മമാരും. അങ്ങനെ ഒരു ഗാനവിത. ചിത്രം വാത്സല്യം, പാടിയത് ചിത്ര. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം SP വെങ്കിടേഷ്.

0: ഹലോ, നമസ്കാരം. ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ. ധന്യ ബാബുരാജന്റെ നമ്പർ അല്ലേ?
1: അതെ അതെ, ധന്യ ബാബുരാജൻ.
0: ആ, പാലക്കാടാണ് വീട് അല്ലേ?
1: ആ, പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കൂനത്തറ എന്നാണ് ഞങ്ങളുടെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്.
0: കൂനത്തറ അല്ലേ? വാണിയംകുളം കൂനത്തറയിലാണ് പ്രോപ്പർ സ്ഥലം അല്ലേ പാലക്കാട്? ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഹസ്ബൻഡും രണ്ട് കുട്ടികളും.
0: ഹസ്ബൻഡും പഠിക്കുകയാണ്. രണ്ടു കുട്ടികളും പഠിക്കുകയാണ്. ആ, ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണോ?
1: ആ, ഇപ്പൊ നാട്ടിലാണ്. എക്സ് സർവീസ്മാൻ ആയിരുന്നു. എട്ടൊമ്പത് വർഷമായി.
0: ഓ, അത് ശരി. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടോ എന്നിട്ട്?
1: ആ, ഇപ്പൊ ഒറ്റപ്പാലത്ത് മുൻസിഫ് കോടതിയില്
0: ജോലി ചെയ്യണ്ട അല്ലേ. അപ്പൊ ഇന്നിപ്പോ കുട്ടികളൊക്കെ ഉണ്ടോ? അടുത്തുണ്ടോ? കുട്ടികളൊക്കെ എത്രയായി?
1: രണ്ടുപേരാണ്. മൂത്താളുടെ സിഎക്ക് പഠിച്ചോണ്ടിരിക്കുന്നു.
0: പേര്?
1: മൂത്താളുടെ പേര് അനാമിക, ചെറിയാള് അവന്തിക.
0: അനാമിക, അവന്തിക. അവന്തിക എന്താ ചെയ്യണേ?
1: അവന്തിക നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ്.
0: അയ്യോ, കുഞ്ഞു കുട്ടിയാണ് അല്ലേ. അപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ട് അല്ലേ അനാമികയും അവന്തികയും തമ്മില്. ശരി, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗാനമഞ്ജരിയില് ഇന്നിപ്പോ ഉറക്കം എന്ന് പറഞ്ഞ പദം വരുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതല്ലോ. എങ്ങനെയാപ്പോ ഉറക്കത്തിലേക്ക് എത്തി? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണോ? എങ്ങനെയാ?
1: അത് ഞാന് എന്താ, ഇത് ശരിക്കും ഞാൻ ഇപ്പൊ ഈ ഗാനമഞ്ജരിക്ക് കത്തെഴുതാൻ കാരണം ഒരു എന്റെ ബന്ധുവായ ഒരു ചേച്ചിയാണ്. കാരണം ധനലക്ഷ്മി എന്നാണ് ആ ചേച്ചിയുടെ പേര്.
0: ധനലക്ഷ്മി
1: അമ്പലത്തിൽ, ധനലക്ഷ്മി ആ ചേച്ചിനെ ഞാൻ അമ്പലത്തിൽ വെച്ചിട്ട് മാർച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗാന സന്ദേശത്തിലേക്കും പ്രിയ ഗീതത്തിലേക്ക് ഗാന സല്ലാപത്രിക്കൊക്കെ കത്തയക്കുന്നതൊക്കെ ആ കാര്യമൊക്കെ അവർക്ക് അറിയാം. അപ്പൊ അവരാണ് ഗാനമഞ്ജരിയില് പങ്കെടുത്തൂടെ എനിക്ക് അയക്കാനൊക്കെ എന്നോട് പറഞ്ഞത്.
0: അപ്പൊ അതാണ് ഒരു പ്രചോദനമായത് അല്ലേ?
1: അതെ അതെ. എന്നിട്ട് ഞാനൊരു പദം വെച്ചിട്ട് ഒരു അഞ്ചാറ് പാട്ടൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കും ആ പാട്ട് ഗാനമഞ്ജരിയില് വേറൊരു ശ്രോതാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിട്ടിട്ട് പിന്നെ വേറൊരു പദം വെച്ചിട്ട് എഴുതി. അത് എന്താ പറയാ, ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെന്റെ രണ്ടാമത്തെ കത്താണ് ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയത്.
0: ഓ, അപ്പൊ എന്തായാലും രണ്ടാമത്തെ കത്ത് തന്നെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷം ഉണ്ടാവുമല്ലോ.
1: നല്ല സന്തോഷം തന്നെയാണ്.
0: ശരി, പിന്നെ ഈ

0: പാലക്കാട് ഇപ്പൊ എങ്ങനെയാ കാലാവസ്ഥയൊക്കെ?
1: ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴ,
0: നല്ല മഴയാണ് അല്ലേ? പാലക്കാട് സ്വതവെ ചൂട് കൂടുതലാണല്ലോ.
1: അതെ അതെ.
0: ഇപ്പൊ ഇത്തിരി സമാധാനമായി ഉണ്ടാവും ഇപ്പോ അല്ലേ? ശരി. പിന്നെ ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
1: പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാന പരിപാടി, പിന്നെ ന്യൂസൊക്കെയാണ് ഞാന്
0: ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കുന്നത് കൊണ്ട് തന്നെ ചലച്ചിത്ര ഗാനങ്ങൾ പാടാനൊക്കെ ഇഷ്ടണ്ടാവൂലോ അല്ലേ?
1: പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് പാടാറുണ്ട് ഞാൻ.
0: പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് പാടാറുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ? ഓ, പാടിക്കോളൂ.

0: നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ എന്നതിലുപരി ഒരമ്മയുടെ എല്ലാ സ്നേഹവും ഈ പാട്ടിലുണ്ട്. ശരി, അപ്പോ അനാമികക്ക് അവന്തിയക്കൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ പാട്ട്? ആ, അപ്പൊക്കെ പാടിക്കൊടുക്കാറുണ്ട് അല്ലേ. ശരി, പിന്നെ ഇപ്പൊ എല്ലാരും ഉണ്ടോ അനാമികക്ക് അവന്തികൊക്കെ ഉണ്ടോ അടുത്ത്? അവന്തികക്ക് കൊടുക്കൂ, ഫോൺ കൊടുക്കൂ.
1: ഹലോ
0: ഹലോ, ഇതാരാ അവന്തിക കുട്ടിയാണോ?
1: അതെ.
0: ഇന്ന് മുടക്കാല്ലേ സ്കൂള്? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാ വിശേഷല്ലേ, കേൾക്കണ്ടോ? ആ, എന്താ വിശേഷല്ലേ? നല്ല വിശേഷാണോ? ശരി, ഊണ് കഴിച്ചോ? ഇല്ലേ, വിശക്കണില്ലേ അപ്പോ? ശരി, പിന്നെ അവന്തി കുട്ടിക്ക് സ്കൂളിൽ എന്തൊക്കെയാ വിശേഷങ്ങളുള്ളത്? ധാരാളം കൂട്ടുകാരുണ്ടോ? ആ, അപ്പൊ ഇനി ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരുടെ ഒപ്പം കളിക്കൊക്കെ ചെയ്യാല്ലേ. സ്കൂളിൽ പോകാൻ ഇഷ്ടല്ലേ? മഴയാവുമ്പോ മടിയുണ്ടോ? ഇല്ലാലോ. അമ്പോ, മിടുക്കി കുട്ടിയാണല്ലോ അവന്തിക കുട്ടി. സ്കൂളിലുള്ളവരോടൊക്കെ അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ശരി. ആ, എന്തോ കൊറേ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ഇങ്ങനെ കുഴപ്പമില്ല. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവന്തിക കുട്ടിയോട്. ശരി, തുടർന്നും കത്തുകൾ അയക്കണേ. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: എന്റെ അയൽക്കാരിയും റേഡിയോയുടെ നല്ലൊരു ശ്രോതാവായ വിനീതയ്ക്കും കുടുംബത്തിനും.
0: വിനീതയ്ക്കും കുടുംബത്തിനും.
2: വിനീത, പിന്നെ ഭർത്താവ് അശോക് കുമാർ, മക്കളായ വിഷ്ണു, പവിത്ര, പിന്നെ എന്റെ രണ്ട് സഹപാഠികളാണ്, അവര് ടീച്ചേഴ്സാണ്, ശ്രീജ ടീച്ചർ പനൂർ സ്കൂൾ, സംഗീത അമൃത വിദ്യാലയം ഒറ്റപ്പാലം.
0: ശരി, ഇവരെല്ലാവർക്കും.
2: ചേച്ചി സതി, ചേച്ചി തൃക്കടീരി, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ധനലക്ഷ്മി ചേച്ചിയുടെ പേരാണ്. അജേഷിയാണ് കത്ത്,
0: ജ്ഞാനമഞ്ജരിയിലേക്ക് കത്ത് അയക്കാൻ പറഞ്ഞതല്ലേ.
2: അതെ, ധനലക്ഷ്മി ചേച്ചിക്കും കുടുംബത്തിനും കൂടി വേണ്ടിയിട്ട്.
0: ശരി, അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഗാനമാഞ്ചലിൽ എല്ലാ ഗാനങ്ങളും സമർപ്പിക്കാട്ടോ. ഓക്കെ, അപ്പോ ഇനിയും കത്തുകൾ അയക്കുക, നമുക്ക് മറ്റൊരു ഗാനമാഞ്ചലിൽ സംസാരിക്കാം. ഓക്കെ, ശരി,
2: താങ്ക് യു മാം.
0: ഓക്കെ, ഗാനമാഞ്ചലിയിൽ ഇനി വിഷുക്കണി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി.

ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, MS വിശ്വനാഥൻ ഇണം പകർന്ന ഗാനം. പാടിയത് P. ജയചന്ദ്രൻ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ:
3: വെള്ളി രാവിലെ 7:20
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം: തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഉറക്കം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാലക്കാട് നിന്നും ധന്യ ബാബുരാജ്. ഗാനമഞ്ചരിയിൽ ഇനി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനം. ചിത്രം താലോലം, ഗായകൻ യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ ഉറക്കം എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തത് ധന്യ ബാബുരാജ് പാലക്കാട് നിന്നും. തുടർന്നും കത്തുകൾ അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി കീറപ്പ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 6806631. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരുപിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഗാനമഞ്ജരി ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പോൾ പിന്നെ കേസുമില്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവളുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയ കമല.
5: തെളിച്ചു പറയാനൊന്നുമില്ല. ഓന്തട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ? വല്ല പൊട്ടും പൊഴിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക അക്ഷരത്തിലാ ഓൺലൈൻകാരെ ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്നാൽ ഒന്നും കാണത്തുമില്ല. അതുപോലെ തന്നെ ആയില്ല ഇതും. വിവാഹത്തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരി.

0: വേണമെങ്കിൽ ചിത്ര, നിനക്ക് ഇത് ഒരു വാർത്തയാക്കാം.
1: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.
2: അബദ്ധം പോലും. നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
1: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ?
2: ഇമ്മാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ച് ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല എന്നിട്ടല്ലേ?
1: ഞാൻ ഓർക്കുന്നത് അതല്ല. ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
2: ആ ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ. ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
0: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
2: അതെ, ചർച്ച മതിയാക്ക്. അച്ഛൻ മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
0: ആ അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: നമസ്കാരമുണ്ട് ചന്ദ്രകുഞ്ഞേ.
1: നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
2: ആരാ ചന്ദ്രു വന്നത്?
1: വേറെ ആര്? ബ്രോക്കർ സുര.
3: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ടേ
1: അടി എന്നിട്ട് തുടങ്ങിയാൽ മതിയെന്നാണോ?
3: അയ്യോ അയ്യോ കുഞ്ഞേ,
2: എന്ത് വിശദീകരിക്കാമെന്നാണ് സുര പറയുന്നത്?
3: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു, പ്രായത്തിൻ്റെ അവിവേകമാണെന്ന് കരുതി അതങ്ങ് വിട്ടേക്കണം. നോക്ക്, വേറെ മൂന്ന് നാല് കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: ഹാ, അത് കൊള്ളാം. ആദ്യത്തെ ആലോചന കാരണം സംഭവിച്ച പുകലുകൾ പോരെ, ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ?
3: ശരിക്കും അതൊരു പാവം കുട്ടിയാ, ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിരതയായിട്ട് കണക്കാക്കിയാൽ മതി. ദാ ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഏ
1: വേണ്ട സുരേ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുക.
2: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പോൾ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
3: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിൻ്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
2: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സുരേ, ഇത് വെച്ചോ, രാവിലെ ഞാൻ തരാമെന്ന് പറഞ്ഞ തുക.
3: വേണ്ട സോമൻ ചേട്ടാ, ഞാനങ്ങനെ കാശിന് വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതിൻ്റെ തീരുമാനമാണ്.

0: ആ ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാണ്. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരൻ്റെ പുറകെ ഇനിയും പോകുന്നത് എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കുമോ ഓടിപ്പോയത്, അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തരം സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോൾ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമെന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.

0: ഏഴ് വർഷമായി തിരയാണെന്ന് അവർ തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?
1: ഓടിപ്പോയി തിരയുകയാണ്. ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സാർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
0: ചിത്രേ, ചിത്രയാണോ അതും ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസ് ചേരാൻ ശ്രമിക്കാൻ കേട്ടോ
1: സാർ. ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിന് ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
0: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് ഇതിന്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
1: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: ഹാ, ചന്ദ്ര ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞല്ലേ. ആ അതൊക്കെ വിട്. ആ ജുവലറിക്കാരുടെ ആടിൻ്റെ പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
0: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ അടുത്ത പ്ലാൻ?
1: ഓ, എന്ത് പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്നും നോക്കണ്ട ലേഖേ. അത് ആ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടു. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
0: ഏയ്, വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹ തട്ടിപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പിറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
1: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
0: വിടരുതെന്ന ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സ്മാർട്ട് ആവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
1: അതിന്
0: ഈ കമ്പനിയെ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
1: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവുക?
0: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെയൊരു ഭൂതകാലം ചിത്രയ്ക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥികൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടും.
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.

പൊതുജനങ്ങൾക്കായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന അഥവാ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ

0: ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കായോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അറിയിപ്പ് കഴിഞ്ഞു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
6: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. നമുക്കറിയാം, സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. എന്നാൽ സമൂഹവും കുടുംബവും അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണിത്. ഒരുപാട് ശാരീരിക മാറ്റങ്ങളും മാനസിക സമ്മർദ്ദവും നേരിടുന്ന ഒരു സമയം. അവൾക്ക് വളരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സമൂഹത്തിനും കുടുംബത്തിനും എങ്ങനെ അവളെ സഹായിക്കാം, മനസ്സിലാക്കാം, എന്തൊക്കെ അതിനായി ചെയ്യാൻ സാധിക്കും എന്നെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ എത്തിയിട്ടുള്ളത് സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് റൂബി ബാബു.
2: സ്വാഗതം ഡോക്ടർ.
3: താങ്ക് യു.
2: ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണോ ആർത്തവ വിരാമം എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ നെറ്റി ചുളിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നും നമ്മുടെ ചുറ്റുമുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്?
3: സാധാരണ ആർത്തവത്തിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ആദ്യ ആർത്തവത്തിനെ കുറിച്ച്, ഋതുമതികളാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കാറുണ്ട്. പലപ്പോഴും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാണാറുണ്ട്, പ്രിപ്പറേഷൻസ് കൊടുക്കാറുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്തും അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കിട്ടാത്ത, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ തന്നെ ഒരു പകുതിയോളം നമ്മൾ പിന്നിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല അത്, അതൊരു പ്രോസസ്സാണ്. ആർത്തവ വിരാമമായി എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ 12 മാസമെങ്കിലും സ്ഥിരമായി നമുക്ക് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമമായി എന്ന് പറയുന്നത്. അതിനു മുന്നേ ഉള്ളൊരു ഫേസ് ഉണ്ട്, ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്ന ഒരു സമയം. അതൊരു കുറച്ച് നാൾ, ചിലപ്പോൾ ഒരു 2-3 വർഷം, മേ ബി ചിലർക്കൊക്കെ 1-5 വർഷം മുന്നേ ഒക്കെ തന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും കൊഗ്നിറ്റീവിലെയും, അതായത് നമ്മളുടെ ബൗദ്ധിക ബുദ്ധിപരമായ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതൽ വേണ്ടുന്ന ഫോക്കസിങ്ങിനകത്ത് ഒക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് ഒരു പ്രശ്നം തന്നെയാണ്, വെറുതെ പറയുന്നതല്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പം സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ,

0: ഋതുമതിയാകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രിപ്പറേഷൻസും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ആദ്യമായി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കെയറും ഒക്കെ ഇന്ന് നമ്മളെ സമൂഹത്തിൽ നിലനിർത്തി പോകുന്ന ഒന്നാണ്. കുട്ടിയെ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് മിക്ക കുടുംബങ്ങളിലും എടുക്കാറുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. കുടുംബങ്ങളിലെ പോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്തും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടാത്ത ഒരു വിഭാഗമാണ് ഈ ആർത്തവവിരാമത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ത്രീകൾ. അവരെ അംഗീകരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന്, കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന് ആവശ്യകതയുണ്ട്.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫേസിലും അവർ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉള്ള ആർത്തവം തൊട്ട് പിന്നീട് പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം, കണ്ടിന്യൂസ്ലി അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ആ ലക്ഷണങ്ങളൊന്നൊക്കെ ഒന്ന് പറയാമോ?
0: ഒന്ന്, കാലഘട്ടം എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സാധാരണ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ആർത്തവ വിരാമ കാലത്ത് ഒരു സ്ത്രീക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോർമോണൽ വേരിയേഷൻസ് ആണ്. വളരെ സന്തുലിതാവസ്ഥയിൽ പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു വളരെ വലിയൊരു വേരിയേഷനിലേക്ക് പോകുന്നതാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ കാരണം. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല, വെറുതെ അങ്ങ് ഒരു ആർത്തവം നിലയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്തൊരു കൺട്രോൾ ഇല്ലായ്മ വരാം, പലരോടും നമുക്ക് ദേഷ്യം തോന്നാം, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും കാണുന്നത് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ, പിന്നെന്തിനാണ് ഇപ്പം ഇത്രയും ദേഷ്യം, ഞാൻ എന്ത് ചോദിച്ചാലും എന്തിനാണ് ദേഷ്യം എന്ന് തോന്നുന്ന ഒരു ക്ലിയർ കട്ട് ഡീമാർക്കേഷൻ നമ്മൾ കാണും. ചിലപ്പോൾ സങ്കടമായിരിക്കാം വരുന്നത്, കാരണമില്ലാതെ വെറുതെ ഒരു സങ്കടം, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ സാധാരണ നമ്മൾ ഡിപ്രഷൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠയുണ്ടാവാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, എൻ്റെ ബന്ധങ്ങൾ എന്നിൽ നിന്ന് അറ്റുപോകുമോ, എങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠകളും വ്യക്തികൾക്കുണ്ടാവാം. ഏത് തന്നെ ആണെങ്കിലും ഒരു പെരുമാറ്റത്തിലോ ചിന്തകളിലോ ഒരു വ്യത്യാസം നമ്മളിലൊരു വ്യക്തിയിൽ കണ്ടാൽ, അത് ആർത്തവവിരാമവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റ് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഇതുപോലൊരു വ്യത്യാസം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടാൽ അവിടെ നമ്മൾ ഇൻ്റർവീൻ ചെയ്യണം. അവരെ വെറുതെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഇവാലുവേഷൻ എടുത്ത് അതിനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞാൻ ഇത്രയുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നു അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായും പ്രായവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഗൈനക്സിനും ജനറൽ മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനും അത് പറയാൻ പറ്റും. ഇത് ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊരു പെരിമെനോപോസൽ ഫേസിൽ വന്ന ഒരു കാര്യമാണോ, മറ്റെന്തെങ്കിലും റീസൺസ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു വളർച്ചയുടെ കാലഘട്ടം മാത്രമാണ്, അതുകൊണ്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മെനോപോസ് ഫേസ് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം.
1: ഈ സമയത്ത് വരുന്നതാണ് ഈ ഉറക്കമില്ലായ്മ, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും?
0: സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സിംറ്റംസാണ് വിഷാദത്തിൻ്റെതായ സിംറ്റംസ് ആയിട്ടുള്ള ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നായിക, ഒരു എനർജി ഇല്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെമ്മറി ലോസ് വരിക. മെമ്മറി ലോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഡിമെൻഷ്യയുടെ തുടക്കം എന്നുള്ള നിലയിലൊന്നും തെറ്റിദ്ധരിക്കേണ്ടുന്ന മെമ്മറി ലോസ് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ സംഭവിച്ചോ അല്ലെങ്കിൽ ഞാനത് മറന്നുപോയതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ്, അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ സിംറ്റംസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. എത്രത്തോളം തീവ്രമാണ് ഈ സിംറ്റംസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ആ സിംറ്റംസിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ, കൗൺസിലിംഗ് വേണോ, സൈക്കോതെറാപ്പി വേണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ തീവ്രത അളക്കണമെങ്കിൽ വീണ്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം.
1: ഈ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എപ്പോഴും ദ ലീസ്റ്റ് കൺസിഡറേഷൻ ആണ് അവർ വെക്കുന്നത്. കുടുംബാംഗങ്ങൾ എത്രത്തോളം ഇതിലെ

0: ശ്രദ്ധിക്കണം.
1: സ്ത്രീകളുടെ പൊതുവേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത് ഒരു സെൽഫ് ടൈം ഇല്ലായ്മ തന്നെയാണ്. എന്ത് കാര്യവും ഇതെന്റെ അല്ലേ, അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ബാക്കി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ അവിടെ കെയർ ചെയ്യുന്ന കുടുംബാംഗങ്ങൾ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഹോർമോണൽ വേരിയേഷൻസ് ആണ് നമ്മുടെ പെരിമെനോപോസൽ സിൻഡ്രോമിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് പറയുമ്പോഴും സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ കൂടെ ജീവിക്കുന്ന മക്കളും ഹസ്ബൻഡും പാരൻസും ഇൻലോസും ഇവരെങ്ങനെ ഈ ഫേസിനെ കടന്നു പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അത് ആ ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിത്യേനയുള്ള സപ്പോർട്ടാണ് അതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ യാതൊരു വാല്യൂവും കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നുവെന്നോ ഏത് ചെയ്യുന്നുവെന്നോ അന്വേഷിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കെയർ ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള പരിഗണന കുടുംബത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മളെ ഒരാൾ കെയർ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്, എനിക്കെൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാനൊരു സ്ഥലമുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെ നമ്മുടെ കുറേ മാനസിക പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാളെ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കും എന്നുള്ളതല്ല. നമ്മളുടെ എൻവയോൺമെൻറ്റിന്, നമ്മളുടെ ചിന്താരീതികളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാലും ചിലരിലെങ്കിലും നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുത്താൽ പോലും തീവ്രമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ വരുന്നവർ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടുന്നത് തന്നെയാണ്.
0: ഫാമിലി സപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമാണ് പാർട്ണറുടെ സപ്പോർട്ട്. പോയി പറയണ, നമ്മുടെ ബോഡി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പങ്കാളിയാണത് മനസ്സിലാക്കേണ്ടത്, അവരുടെ ലൈഫിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയാണ്.
1: പങ്കാളികളുമായിട്ടുണ്ടാവുന്ന സ്ത്രീകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സെക്ഷുവൽ ലൈഫിനെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ 40 വയസ്സെന്ന് അല്ലെങ്കിൽ 45 വയസ്സ് എന്നുള്ളൊരു പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത്, ഭർത്താക്കന്മാർ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രായപരിധിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു 55 വരെയൊക്കെയുള്ള പ്രായത്തിലുള്ള ഏജ് ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നീഡ്സിന് വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ണറിന് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ലൈഫിനകത്ത് ഒരു സെക്ഷുവൽ ഫ്രീക്വൻസിയൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ പെരിമെനോപോസൽ ഫേസ് വളരെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അടുത്തു വരുന്നതോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതോ പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. ഓൾറെഡി നമ്മളൊരു വിഷാദത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലോ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നമ്മളുടെ സെക്ഷൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ പാർട്ണർ ഇതെന്താണ് കാര്യം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം നമുക്കിതിനകത്ത് തെറപ്പീസ് കൊടുക്കാനായിട്ട് പറ്റും, ഹോർമോണൽ തെറപ്പീസ് കൊടുക്കാൻ പറ്റും. സെക്ഷുവൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും ലൂബ്രിക്കൻസും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാർട്ണർ വിചാരിച്ചാൽ സാധ്യമാകും, 100% സാധ്യമാകും എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെൻറ്റിലല്ല ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടുന്നത്. യങ്സ്റ്റേഴ്സും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്, എങ്ങനെയാണ് പാർട്ണറുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടുന്നത്, ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.
0: പോസ്റ്റ്മോർട്ടം ഒക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനുള്ള ചാൻസ് കൂടുതലാണോ?
1: കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വന്നവർക്ക് പെരിമെനോപോസൽ ഫേസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
0: ഇപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് കെയർ ആ സമയത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത്?
1: ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പെരിമെനോപോസൽ ഫേസിനെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ വളരെ വലിയൊരു റോള് ഹോർമോൺസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും നമുക്കൊരു സെൽഫ് മീ ടൈം

0: ടൈം കണ്ടെത്തുക എന്ന് പറയുന്ന സ്ത്രീകൾ പൊതുവെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് എൻതൂസിയാസ്റ്റിക്കലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ചിലപ്പോൾ ഭയങ്കര നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, മറ്റൊരാൾ നോക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ തലയിലുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. അതുപോലെ വ്യായാമത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് സമൂഹത്തിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. എന്നാൽ പോലും പുരുഷന്മാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ വ്യായാമം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഡയറ്റ്, പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ അവോയ്ഡ് ചെയ്യുക, വണ്ണം വയ്ക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അമിതമായി ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതി, ഡ്രാസ്റ്റിക് ഡയറ്റിലേക്ക് പോവുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും നമ്മളൊരു കൺട്രോൾ വെക്കേണ്ടുന്നത്, ഡയറ്റ് എടുത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുവാണെങ്കിൽ കൃത്യമായി അതൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. അല്ലാതെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുകയോ, സയൻറ്റിഫിക് അല്ലാതെ ലോങ് ഡ്യൂറേഷൻ ഫാസ്റ്റിങ്ങിലേക്ക് പോവുകയോ പട്ടിണി കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഹൈഡ്രേഷൻ, വെള്ളം എത്രത്തോളം കുടിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായി കാണുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്നും ശരീരത്തിലുള്ള ചുളിവുകൾ ഫോം ചെയ്യുന്നതും ഒക്കെ ആ സമയത്തൊക്കെ അത് നമ്മളുടെ പേഴ്സണൽ പ്രസൻറ്റേഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും നാളും ഭയങ്കര സൗന്ദര്യബോധത്തോടുകൂടി ഒക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര നല്ലതാണ് എന്നൊക്കെ സ്വയം വിശ്വസിച്ച് നടന്നിരുന്നവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. സോ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഈ യോഗയ്ക്ക് മെഡിറ്റേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
0: യോഗ മെഡിറ്റേഷനൊക്കെ ഈ പറയുന്ന വ്യായാമ മുറകൾ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളതാണ്. റിഗറസ് ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ ഉണ്ടാവാം, ഗെയിംസ് ഉണ്ടാവാം, സ്വിമ്മിങ്ങിന് പോകാം എന്നൊക്കെ പറയുന്ന പോലെ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യായാമ മുറകൾ ശീലിക്കുക.
1: ഒരുപാട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത് ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിന്റെ കേസ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒന്ന് രണ്ട് കേസുകൾ പറയാമോ?
0: വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ മെനോപോസൽ ഫേസിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ വലിയ വ്യത്യാസം. പ്രഗ്നൻസി പോലെ തന്നെ നമ്മൾ എല്ലാവരിലെയും പ്രഗ്നൻസി ഒരേ രീതിയിലാണോ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ്, ഒരാളുടെ പോലെ തന്നെയായിരിക്കും മറ്റേയാളുടെ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫേസിലൂടെ കടന്നു പോയി മെനോപോസ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. പീരിയഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ അതുപോലെയുള്ള മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായി പോകുന്നവരുണ്ട്. സിവിയറായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഹോട്ട് ഫ്ലഷസ് ഒക്കെ വന്ന് ഉള്ളിൽ നിന്നൊരു ചൂട് വരുന്ന, അത് നമുക്ക് പ്രത്യേകിച്ചും പുറത്ത് ആർക്കും ചൂടില്ല, വീട്ടിലെല്ലാവരും ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നു, പക്ഷെ നമ്മൾ രാത്രി കിടന്ന് വിയർക്കുകയാണ്. ആ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ വിയർത്ത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കനൽ കത്തിച്ചതുപോലെയുള്ളൊരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്ന അവസ്ഥ. അപ്പം അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന, തീരെയും മറ്റു മനുഷ്യരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റാതെ ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥ, ചിലരിലെങ്കിലും സൈക്യാട്രിക് സിംറ്റംസ് വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ഡിപ്രസീവ് ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു തീവ്രമായ ആങ്സൈറ്റിയോ പൊടുന്നനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു OCDയോ ഒക്കെ വരുന്ന അവസ്ഥയിലൂടെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ ചേഞ്ചസ് കാണുമ്പോൾ ആ ഇതൊരു പെരിമെനോപോസൽ ഫേസ് ആണ്, അല്ലെങ്കിൽ ആർത്തവമൊക്കെ നിലയ്ക്കാറായതിൻ്റെ ഭാഗമാണ്, അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാതെ എന്താണ് നമുക്കിതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്, തെറപ്പിസ്റ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്.
1: ഈ പറയുന്ന വിലയിരുത്തല് അവരുടെ വർക്ക് പ്ലേസിൽ ഇത് റിഫ്ലക്ട് ചെയ്യും, അവിടെ എത്രത്തോളം സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്?
0: ശരി തന്നെയാണ്, വർക്ക് പ്ലേസിലും റിഫ്ലക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ ജോലിസ്ഥലം വളരെ ദുഷ്കരമാണ് എന്ന് പറയാറുണ്ട്. സ്ത്രീകളെ ജനറലൈസ് ചെയ്ത് അടച്ചാക്ഷേപിക്കുന്ന ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ആലോചിക്കുമ്പോൾ മേ ബി ബോസൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫേസിൽ നിൽക്കുന്ന

0: ഓരോ സമയത്തായിരിക്കും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ, അവർക്ക് നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കരയാനും ഒന്നും പറ്റില്ലല്ലോ. അവരത്രയും ചിലപ്പോൾ സ്വന്തം കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാവുന്ന ഉത്കണ്ഠയോ ഫ്രസ്ട്രേഷനോ ഒക്കെ ആങ്കറായിട്ടൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കാണുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി അല്ലാതെ ഇടപെടുക, സബോർഡിനേറ്റ്സിനോട് ഒരു കർക്കശ്യത്തോടുകൂടി ഫ്രസ്ട്രേഷൻ മുഴുവൻ ആങ്കറായിട്ട് കാണിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ സുപ്പീരിയേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഈ പ്രായത്തിലുള്ളവരുടെ മാനസിക നിലയെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. ഇവിടെ ഇതിനകത്ത് എല്ലാമുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതൊരു പെരിമെനോപോസൽ കാര്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് പലപ്പോഴും അംഗീകരിക്കാൻ സ്ത്രീകൾ തന്നെ തയ്യാറാവുന്നില്ല. ഓ അതൊന്നും സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ അല്ല, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന കാര്യത്തിന് ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അവബോധമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്.
1: ഇങ്ങനെ എല്ലാത്തിലും എനിക്കിതൊരു മാനസിക പ്രശ്നമാണെന്ന് കാണുന്ന സ്ത്രീകളില്ലേ, അല്ലെങ്കിൽ എനിക്കിതൊരു മെന്റൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതെന്റെ ഹോർമോണൽ ഇഷ്യൂസ് ആണ് എന്ന് കരുതി ഓവറായിട്ട് ഉത്കണ്ഠപ്പെടുന്ന സ്ത്രീകൾ
0: ഉണ്ടാവാം. അത് ഈ പറയുന്ന പോലെ ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മളുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മളുടെ തോട്ട് പ്രോസസ്സ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫേസ് കടന്നു പോകാൻ നമ്മളെ നല്ലോണം സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിപ്പയർഡ്നെസ് എങ്ങനെയാണോ, അതിനനുസരിച്ചിരിക്കും നമ്മൾ അത് തരണം ചെയ്തു പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫേസ് ആണ് മെനോപോസൽ ഫേസ്, അല്ലെങ്കിൽ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്നത്.
1: അതിന് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ട്രിഗർ ആവുന്നുണ്ടോ? കാരണം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ റീലിലും ഇന്ന ഇന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, അതൊരു തെറ്റായ ഗൈഡൻസ് തരുന്നുണ്ടോ?
0: പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലും ആൾക്കാരിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ അതിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നു എന്നുള്ളതിനെക്കാട്ടിലും ആ സോഴ്സ് ക്ലിയർ ആണോ, അതിനെക്കുറിച്ച് അറിയുന്നവർ തന്നെയാണോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഫർമേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക.
1: നമ്മൾ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഹെൽപ്പ്, ഇപ്പൊ മാഡത്തിന്റെ അടുത്തൊക്കെ വരുന്ന ആ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സ്റ്റേജിലല്ലാണ്ട് ഈ പറയുന്ന ദേഷ്യവും ഉത്കണ്ഠയും ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ളവർക്ക് ജനറലി പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യാം അവരുടെ ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നോർമലി അവരുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നൊന്ന് പറയാമോ?
0: ആങ്സൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ടേമിലേക്കൊക്കെ പോകും. അല്ലാതെയുള്ള ചെറിയ സ്ട്രെസ് ഫാക്ടേഴ്സും ചെറിയ പേടി, ഭയം, വിഷാദം, അത് വിഷാദ രോഗമല്ല, പതിയെ ഒരു ഉൾവലിയാനുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മളുടെ തൈറോയിഡ് അതുപോലെയുള്ള ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. വൈറ്റമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കണം. ഇതൊക്കെ ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ കറക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മീ ടൈം കണ്ടെത്തുക, നമ്മളൊരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ കിട്ടിയ ജീവിതത്തിനോട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ കാര്യത്തിനോടും ഒരു നന്ദിയോടുകൂടി കാണാൻ പറ്റുക. ഇതൊന്നും പെരിമെനോപോസൽ ഫേസിലൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല, ഏതൊരു വ്യക്തിയും ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ചിലർക്ക് സൈക്കിൾ ചവിട്ടുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് സമാധാനപരമായിട്ടിരുന്ന ഒരു സിനിമ കാണാൻ പറ്റിയാലായിരിക്കും സന്തോഷം. അത് അവനവൻ ഐഡന്റിഫൈ ചെയ്യുകയും ആ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും എന്തൊക്കെയോ

0: അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ വയസ്സായി എന്ത് പഠിക്കാൻ അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട്. നമ്മളിപ്പോൾ കാണുന്നില്ലേ ധാരാളം സ്ത്രീകൾ അഡൽസ് ആയതിന് ശേഷം ഡാൻസ് പഠിക്കാൻ വരുന്നവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവരെയും പാട്ട് പഠിക്കുന്നവരെയും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിക്കുന്നവരെയും. ചിലർക്ക് സ്റ്റിച്ചിങ്ങിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എംബ്രോയിഡറി ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് കുക്കിംഗ് ബേക്കിംഗ് ഇന്നവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, യാത്രകൾ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെയുള്ള സമയവും സാഹചര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുവെ യാത്രയൊക്കെ പോകണമെന്ന് പലരോടും പറയുമ്പോൾ അവർ പറയാറുള്ളത് എവിടെ നിന്ന് അവിടെ വരെ നടക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാണ് ഞാൻ യാത്ര പോകുന്നത്, യാത്ര പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാത്തതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് എന്ത് എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ ആ മേഖലകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം തരും. നമ്മളുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. എനിക്ക് ഓരോ ദിവസവും ചെയ്യാനൊരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ചെയ്യാനൊരു കാര്യമുണ്ട് എന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കും. ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന വാല്യൂ കൂടും. നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ളൊരു സ്കില്ല് നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാം. അതിനുള്ള റീസൺ സ്കില്ല് നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, നമ്മൾ ആ മൊണോട്ടണോസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നോ തിരിച്ചു വരുന്നോ എന്നാണെങ്കിൽ അവർ ആ എന്നും കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. അവിടെ ഒരു പുതിയ സുഹൃത്തിനൊന്നുമുള്ള ഒരു സ്കോപ്പില്ല. അപ്പോൾ അത് ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പുതിയ സോഷ്യൽ റിലേഷൻസും കിട്ടും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
1: കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. ഇതുപോലൊരു ചർച്ച നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്താണെങ്കിൽ ഇത് ചർച്ച ചെയ്യാനോ പറയാനോ ഉള്ളൊരു സ്പേസ് പോലും നമുക്കില്ലാതിരുന്നൊരു സമയമാണ്. ആ മാറ്റം എത്രത്തോളം നല്ലതാണ്?
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ച വരുന്ന ഒരു കാലഘട്ടം വളരെ പേഴ്സണൽ എന്ന് നമ്മൾ ഇത്രയും നാളും വളരെ മറച്ചു വെച്ച് കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ആ സഹനം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി നിന്നിരുന്ന ആർത്തവം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഡിസ്കഷൻസ് പോകുന്നത് ഒക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മൾ മറ്റൊരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അതിപ്പോൾ ഇനി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആനയും കുട്ടിയാനയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കാണാത്തവർക്ക് അത് കൗതുകവും നിത്യേന അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥലത്തേക്ക് കാട്ടുമൃഗങ്ങൾ പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇതും. എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതല്ലേ, ഇനി എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്? പക്ഷെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു കാര്യം എത്തണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ ഗുണം മാത്രമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ.
1: സ്ത്രീകളുടെ മനസ്സിൻ്റെ ആരോഗ്യം, അത് ജീവിതത്തിൻ്റെ തുടക്കമാണെങ്കിലും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണെങ്കിലും ഈ പറയുന്ന ഇടയ്ക്കുള്ള കാലഘട്ടം എവിടെയാണെങ്കിലും സ്ത്രീകളുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമ്മളോട് ഇത്രയും നേരവും സംസാരിച്ചതിനും പറഞ്ഞു തന്നതിനും ഒക്കെ ആകാശവാണിയുടെ നന്ദിയും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് ഇനിയും ഇങ്ങനെ പറന്നുല്ലസിച്ച് നടക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. താങ്ക് യു മാം.
2: താങ്ക് യു.
3: ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

സംരക്ഷണ മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.

മറ്റൊരറിയിപ്പ്. തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുമുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകി. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി രാവിലെ 10 വൈകിട്ട് 4 ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം മലവായ്തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളങ്കുന്നത്തുകാവ്, കോലഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന വിലക്കുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനായ കെ വി ശശീന്ദ്രൻ.
1: ഞാൻ കെ വി ശശീന്ദ്രൻ, ചങ്ങരംകുളം സ്വദേശി. ട്രഷറി വകുപ്പിലായിരുന്നു ജോലി. ജില്ലാ ട്രഷറി ഓഫീസറായി വിരമിച്ചു. സ്കൂൾ കാലഘട്ടം മുതൽ കവിതകൾ എഴുതുന്നു. കോഴിക്കോട്, തൃശൂർ ആകാശവാണിയിൽ കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കവിതാസമാഹാരം പുറത്തിറക്കി. ഇപ്പോൾ ബുദ്ധൻ, ലാവോത്സു, ജിദ്ദു കൃഷ്ണമൂർത്തി തുടങ്ങിയവരുടെ ദർശനങ്ങളെ ആസ്പദമാക്കി എഴുതുന്നു. ആകാശവാണിയും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എൻ്റെ ഡിഗ്രി പഠനവേളയിലാണ്. അന്നാണ് ആദ്യമായി റേഡിയോ കിട്ടുന്നത്. പരീക്ഷാകാലം, പഠനത്തിൻ്റെ വിരസത അകറ്റാൻ പലപ്പോഴും റേഡിയോ തുറക്കും. അന്നു തൊട്ട് എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായി ആകാശവാണി. പ്രിയപ്പെട്ട പാട്ടുകളിൽ കുറച്ചെണ്ണം തിരഞ്ഞെടുക്കുക വളരെ ശ്രമകരമാണ്. എന്നിരുന്നാലും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ചില പാട്ടുകൾ നിങ്ങളോടൊപ്പം കേൾക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. 1958 പുറത്തിറങ്ങിയ രണ്ടിടങ്ങഴി എന്ന സിനിമയിൽ കമുകറയും സുലോചനയും ചേർന്ന് പാടിയ തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ എന്ന ഗാനം അത്രമേൽ എൻ്റെ ഹൃദയം തൊട്ടതാണ്. നിങ്ങളും ഇഷ്ടപ്പെടും തീർച്ച. ഈ ചിത്രത്തിൻ്റെ ഗാനരചന തിരുനയനാർ കുറിച്ചിയും സംഗീതം ബ്രദർ ലക്ഷ്മണനുമാണ്. തുമ്പപ്പൂ പെയ്യണ ഈ പാട്ട് അത്രമേൽ ഹൃദയം തൊടും.

1960-ൽ പുറത്തിറങ്ങിയ ഉമ്മയിലെ എല്ലാ ഗാനങ്ങളും അതിമനോഹരങ്ങളാണ്. ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജിൻ്റെ സംഗീതത്തിൽ ജിക്കി പാടിയ കദളിവാഴ കയ്യിലിരുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും എന്നെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. വാഴക്കയ്യിലിരുന്ന് കാക്ക കരയുമ്പോൾ കുട്ടിക്കാലത്ത് ഞാനീ പാട്ട് പാടും. വിരുന്നിനെങ്കിൽ നീട്ടിപ്പാട്, ലഹളയ്ക്കെങ്കിൽ ദൂരെപ്പോ എന്നും പാടും. കാക്ക വാഴക്കയ്യിലിരുന്ന് കരഞ്ഞാൽ ഒന്നുകിൽ വിരുന്നുകാർ വരും, അല്ലെങ്കിൽ ലഹളയുണ്ടാകും എന്ന് പഴമൊഴി. ഈ ഗാനം തീർച്ചയായും നിങ്ങളെ സന്തോഷിപ്പിക്കും.

എന്നെ ഏറെ ആകർഷിച്ച പരിപാടിയാണ് തൃശൂർ ആകാശവാണിയിലെ സുഭാഷിതങ്ങൾ. ഓരോ ദിവസവും വല്ലാത്ത ഉണർവ് തരുന്ന സന്ദേശങ്ങൾ, വി ടി വാസുദേവൻ മാഷിനെ പോലുള്ളവരുടെ കവിത തുളുമ്പുന്ന പ്രൗഢ സുഭാഷിതങ്ങൾ ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തെ അത്രയ്ക്ക് അർത്ഥപൂർണമാക്കാൻ സുഭാഷിതങ്ങൾക്ക് കഴിയും. കുട്ടിക്കുപ്പായത്തിലെ എല്ലാ ഗാനങ്ങളും നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടു. എത്ര കേട്ടാലും മടുക്കാത്ത ഗാനങ്ങൾ പി ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജ് ഈണം നൽകി പി ലീല പാടിയ ഇന്നെൻ്റെ കരളിലെ പൊന്നണിപ്പാടത്ത് തുടങ്ങുന്ന ഗാനം ഇന്നും പതിനായിരങ്ങൾ പാടുന്നു. എൻ്റെ ഡിഗ്രി പഠനവേളയിൽ ഞാനും എൻ്റെ ആത്മസുഹൃത്ത് യൂസഫും ഒന്നിച്ചിരുന്ന് പരീക്ഷാകാലത്ത് പഠിക്കും. നല്ല പാട്ടുകാരനായിരുന്നു യൂസഫ്. പഠനത്തിൻ്റെ ഇടവേളകളിൽ ഈ പാട്ട് മനോഹരമായി പാടും. കുറച്ച് ദിവസം മുമ്പ് യൂസഫ് ഈ ലോകം വിട്ടുപോയി. ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ പാട്ട് സമർപ്പിക്കുന്നു.

തൃശ്ശൂർ ആകാശവാണിയിൽ ഞാനേറെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഗാന്ധി മാർഗം. അത്രയ്ക്ക് ഗാന്ധിയെ തൊടുന്ന പരിപാടി. നമ്മെ തന്നെ നിരന്തരം പുതുക്കിക്കൊണ്ടുവരാൻ, ഗാന്ധിയിലേക്ക് നടന്നു നീങ്ങാൻ ഈ പരിപാടി സഹായിക്കുന്നു. വീണ്ടും പാട്ടിലേക്ക്. എന്തൊരു വശ്യതയാണ് ആശാൻ്റെ കരുണയ്ക്ക്. കരുണ വായിക്കുമ്പോൾ ഇന്നും മനസ്സ് വിങ്ങും. ആശാൻ്റെ ഏറ്റവും മനോഹരമായ ഈ കാവ്യം ചലച്ചിത്രമാക്കിയപ്പോൾ ONV യുടെ വിരൽത്തുമ്പിൽ പിറന്ന അതിമനോഹര ഗാനം കരുണയിലെ നായികയെ അനശ്വരയാക്കി. സമയമായില്ലെന്നുള്ള ഉപഗുപ്തൻ്റെ അറിയിപ്പുമായി വന്ന തോഴിയെ നിരാശയോടെ നേരിടുന്ന ഈ പാട്ട് അത്രയ്ക്ക് ഹൃദയം തൊടും. എൻ്റെ നിങ്ങളുടെ എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ. പാട്ട് നിങ്ങളുടെ മനസ്സ് ആർദ്രമാക്കും തീർച്ച. പാടിയത് P. സുശീല. സംഗീതം ദേവരാജൻ മാഷ്.

പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന അനശ്വര താരാട്ടുഗാനം എനിക്കേറെ ഇഷ്ടമാണ്. എൻ്റെ കുട്ടികളെ പാട്ടുപാടി ഉറക്കാൻ ഒ എൻ വിയുടെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന പാട്ടിനൊപ്പം ഈ പാട്ടും എൻ്റെ പ്രിയതമ പാടും. ഈ പാട്ട് എന്നെ അക്കാലത്തേക്ക് കൊണ്ടുപോകും. ഈ പാട്ട് എൻ്റെ പ്രിയതമ കെ പ്രീതയ്ക്ക്.

തൃശൂർ ആകാശവാണിയിൽ അവതരിപ്പിക്കുന്ന അക്ഷരകേരളം, സ്വർഗകേരളം തുടങ്ങിയ പരിപാടികളുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എത്രയോ വിലപ്പെട്ട രചനകളാണ് ഈ പരിപാടികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സാഹിത്യത്തിനും കലയ്ക്കും ആകാശവാണി നൽകുന്ന സംഭാവനകൾ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. മലയാളത്തിലെ ജനപ്രിയ ഗായകനായിരുന്ന ജയചന്ദ്രൻ്റെ മാസ്മരിക ശബ്ദം സിനിമയിൽ ആദ്യമായി കേൾക്കുന്നത് കളിത്തോഴൻ എന്ന സിനിമയിലാണ്. ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഈ പാട്ടിൻ്റെ രചന പി ഭാസ്കരൻ മാഷാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനം മഞ്ഞിൻ്റെ കുളിർമ സമ്മാനിക്കും. എത്ര കേട്ടാലും മതിവരാത്ത അനശ്വര ഗാനം നമുക്കൊന്നിച്ച് കേൾക്കാം.

വയലാറിന് ദേശീയ പുരസ്കാരം ലഭിച്ച ഈ പാട്ട് ഇന്നിൻ്റെയും പാട്ടാണ്. ദേവരാജൻ മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ പിറന്ന മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ടാകട്ടെ അടുത്തത്. എക്കാലത്തും പ്രസക്തമായ വരികൾ

വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മനോഹര ഗാനമുണ്ട് നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി എന്ന പാട്ട് നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്കൊന്നിച്ച് കേൾക്കാം.

മഴക്കാർ എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസിൻ്റെ ശബ്ദത്തിൽ അതിസുന്ദരമായൊരു പാട്ടുണ്ട്. എത്ര കേട്ടാലും മതി വരാത്ത പാട്ട്. പ്രളയ പയോധികയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂകമേ കാലമേ എന്ന പാട്ട്. എൻ്റെ സുഹൃത്ത് കെ കെ ഡെന്നി ഈ പാട്ടിൻ്റെ വലിയ ആരാധകനാണ്. എപ്പോഴും ഈ പാട്ട് പാടും ഈ പാട്ട് സുഹൃത്ത് കെ കെ ഡെന്നിക്ക്.

1978 ഇറങ്ങിയ സുജാത എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനമാണ് കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ എന്ന പാട്ട്. യേശുദാസിൻ്റെ മനോഹര ശബ്ദം രവീന്ദ്ര ജെയിന് കാഴ്ചയില്ല. യേശുദാസിൻ്റെ കടുത്ത ആരാധകനായ രവീന്ദ്ര ജെയിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം തനിക്ക് കാഴ്ച ലഭിച്ച് യേശുദാസിനെ കാണണമെന്നായിരുന്നു.

എന്തൊരു മനോഹര കവിതയാണ് ജയകുമാർ സാറിൻ്റെ സൂര്യാംശി ഓരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന പാട്ട്. സംഗീതം ജോൺസൺ മാഷ്, ചിത്രം പക്ഷേ. എന്തൊരു പാട്ട്! നമ്മൾ ഈ പാട്ടിൽ അലിഞ്ഞു ചേരും, ഒരു വയൽപ്പൂവാകാൻ ആഗ്രഹിക്കും.

ആകാശവാണി മലയാള സിനിമാ ശാഖയ്ക്ക് നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഇന്നും നല്ല ഗാനങ്ങൾക്ക് വേണ്ടി റേഡിയോ തുറന്നിരിക്കുന്ന പതിനായിരങ്ങളുണ്ട്. ഗാനാസ്വാദകർക്ക് ഇന്നും ആകാശവാണിയേക്കാൾ മികച്ച മറ്റൊരു മാധ്യമവുമില്ല. മഴ എന്ന സിനിമയിൽ രവീന്ദ്രൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ കവിത തുളുമ്പുന്ന അതിസുന്ദരമായൊരു ഗാനമുണ്ട്. ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവിനും എത്ര കിനാക്കളുണ്ടായിരിക്കും. ഈ പാട്ടാകട്ടെ അവസാനത്തേത്.

0: അത്രമേൽ പൂക്കളുടെ മണമുള്ള എത്രയെത്ര പാട്ടുകൾ, എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയേറെ പാട്ടുകളുണ്ട്. പ്രക്ഷേപണത്തിൻ്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം ആകാശവാണി ചെയ്യുന്ന എല്ലാ മഹത്തായ സംഭാവനകളെയും അഭിമാനത്തോടെ ആദരവോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇത്രയും സമയം നിങ്ങളുടെ എൻ്റെ ആകാശവാണിയോടൊപ്പം ചിലവഴിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി പറയുന്നു.
1: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് സാംസ്കാരിക പ്രവർത്തകനായ KV ശശീന്ദ്രൻ.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806311.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണം പകർന്നത്. അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിൽ യേശുദാസിന്റെ ആലാപനം.

ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി, കൈതപ്രം എഴുതി, സംഗീതം പകർന്നത് ഗായകൻ യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങളുടെ അവസാന ദിനം അത്യന്തം നാടകീയവും ആവേശഭരിതവുമായിരുന്നു. ടെക്സാസിലെ പ്രശസ്തമായ AT&T സ്റ്റേഡിയത്തിൽ നടന്ന ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ടൂർണമെന്റിലെ തങ്ങളുടെ കന്നി നോക്കൌട്ട് വിജയം ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് സലായുടെ നേതൃത്വത്തിലുള്ള ഈജിപ്റ്റും കടുത്ത കായികക്ഷമതയ്ക്ക് പേരുകേട്ട സോക്കറൂസ് എന്ന ഓസ്ട്രേലിയൻ സംഘവും കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയതു മുതൽ ഈജിപ്ത് ആക്രമിച്ച് കളിക്കാനാണ് താൽപര്യം കാണിച്ചത്. അതിന്റെ ഫലമായി കളിയുടെ 13 മിനിറ്റിൽ തന്നെ ഈജിപ്റ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തി ആദ്യ ഗോൾ പിറന്നു. ഈജിപ്ഷ്യൻ താരം ഇമാം ആഷൂർ എടുത്ത ഒരു ഷോട്ട് പ്രതിരോധ നിലയിൽ തട്ടിത്തെറിച്ചെങ്കിലും തുടർന്ന് വന്ന ക്രോസിനെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ആഷൂർ തന്നെ വലയിലെത്തിക്കുകയായിരുന്നു. ഈ ഗോൾ വീണതോടെ ഓസ്ട്രേലിയ ഉണർന്നു കളിച്ചു. ശാരീരിക ക്ഷമതയിലും വായുവിലൂടെയുള്ള പന്തുകളിലും ആധിപത്യം പുലർത്തുന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡർ ഹാരി സൌട്ടറുടെ സാന്നിധ്യം ഈജിപ്ഷ്യൻ പ്രതിരോധത്തിന് വലിയ ഭീഷണി ഉയർത്തി. കളിയുടെ രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയതോടെ 55 മിനിറ്റിൽ സമനില പിടിച്ചു. കോർണർ കിക്കിൽ നിന്നും വന്ന പന്തിനെ ഹാരി സൌട്ടർ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിരോധിക്കാൻ നോക്കിയ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക് തന്നെ കയറിയതോടെ ഓസ്ട്രേലിയ ഒപ്പമെത്തി. നിശ്ചിത സമയത്തും തുടർന്നുള്ള അധിക സമയത്തും ഇരു ടീമുകൾക്കും പിന്നീട് ഗോളുകളൊന്നും നേടാനായില്ല. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈജിപ്റ്റ് തങ്ങളുടെ 4 കിക്കുകളും കൃത്യമായി വലയിലെത്തിച്ചു. ഇതിൽ സൂപ്പർ താരം മുഹമ്മദ് സലാ എടുത്ത പാനങ്ക കിക്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഓസ്ട്രേലിയയുടെ ഹാരി സൌട്ടർ, യുവതാരം ലൂക്കാസ് ഹാരിംഗ്ടൺ എന്നിവർക്ക് പിഴച്ചതോടെ ഈജിപ്റ്റ് 4-2 പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയം നേടുകയും ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും അരങ്ങേറ്റ ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലോക റാങ്കിങ്ങിൽ 64 സ്ഥാനത്തുള്ള കേപ്പ് വെർദെക്കെതിരെ അർജന്റീനയ്ക്ക് ഒരു എളുപ്പ വിജയമാണ് ആരാധകർ പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോളിൽ പ്രവചനങ്ങൾക്കപ്പുറമുള്ള അത്ഭുതങ്ങൾ നടക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരം. ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ 6 ഗോളുകൾ നേടി മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ കാലുകളിലായിരുന്നു അർജന്റീനയുടെ പ്രതീക്ഷകൾ. കളിയുടെ 29 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൃത്യതയാർന്ന പാസിൽ നിന്നും ഒരു മനോഹരമായ ടച്ചിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. എന്നാൽ ഈ ഗോളിന് ശേഷം കേപ്പ് വെർദെ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി. അർജന്റീനയുടെ പ്രതിരോധ നിരയിലെ അശ്രദ്ധ മുതലെടുത്ത് 59 മിനിറ്റിൽ ഡെറോയ് ഡ്യുവർട്ടെ കേപ്പ് വെർദെക്കായി സമനില ഗോൾ നേടി. എമിലിയാനോ മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കി ലിസാൻഡ്രോയുടെ കാലുകൾക്കിടയിലൂടെയാണ് പന്ത് വലയിൽ കയറിയത്. ഇതിനു പിന്നാലെ മെസ്സിക്ക് ലഭിച്ച ഒരു 1-1 അവസരം കേപ്പ് വെർദെ ഗോൾ കീപ്പർ വൊസീജ്ഞ തടുത്തിട്ടതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ 2 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന വീണ്ടും ലീഡെടുത്തു. കോർണർ കിക്കിൽ നിന്നുള്ള പന്തിനെ തകർപ്പൻ ഫിനിഷിംഗിലൂടെയാണ് മാർട്ടിനസ് വലയിലാക്കിയത്. എന്നാൽ കേപ്പ് വെർദെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 103 മിനിറ്റിൽ സിഡ്നി ലോബ്സ് കബ്രാൾ ബോക്സിന്റെ ഒരു ദുഷ്കരമായ കോണിൽ നിന്നും തൊടുത്ത അവിശ്വസനീയമായ കർവിംഗ് ഷോട്ട് എമി മാർട്ടിനസിന് ഒരു അവസരവും നൽകാതെ വലയുടെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. കളി വീണ്ടും സമനിലയിലായതോടെ അർജന്റീന കടുത്ത സമ്മർദ്ദത്തിലായി. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 2 മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്ക്

ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോ ഹെഡ് ചെയ്തു. കേപ് വെർദെ താരം ഡിനിയുടെ ശരീരത്തിൽ തട്ടി പന്ത് വലയിലേക്ക് കയറിയതോടെ അർജന്റീന 3-2 വിജയമുറപ്പിച്ചു. കേപ് വെർദെയുടെ ഹൃദയം തകർത്ത ധീരമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. റൌണ്ട് ഓഫ് 32 അവസാന പോരാട്ടത്തിൽ അൺബീറ്റൻ കുതിപ്പ് നടത്തുന്ന കൊളംബിയയും ആഫ്രിക്കൻ ശക്തികളായ ഘാനയും കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് മാറ്റുരച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്ന കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. കളിയുടെ 8-ാം മിനിറ്റിൽ തന്നെ കൊളംബിയൻ സ്ട്രൈക്കർ ജോൺ കോർഡോബയ്ക്ക് പരിക്കേറ്റത് അവർക്ക് തിരിച്ചടിയായെങ്കിലും പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് സുവാരസ് കളിയിലെ നിർണായക ഘടകമായി മാറി. കളിയുടെ 14-ാം മിനിറ്റിൽ തന്നെ കൊളംബിയ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ആദ്യ ഗോൾ നേടി. വലതു വിങ്ങിലൂടെ ഘാനയുടെ ഒന്നിലധികം ഡിഫൻഡർമാരെ തകർപ്പൻ ട്രിബിളിങ്ങിലൂടെ മറികടന്ന് മുന്നേറിയ ലൂയിസ് സുവാരസ് ബോക്സിന്റെ മറുഭാഗത്തേക്ക് ഒരു ഉജ്ജ്വലമായ ക്രോസ് നൽകി. അവിടെ കൃത്യമായി നിലയുറപ്പിച്ചിരുന്ന ജോൺ ഏരിയാസ് ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ പന്ത് ഘാന ഗോൾ വലയുടെ കോണിലേക്ക് എത്തിച്ചു. ഈ ഗോൾ കൊളംബിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. രണ്ടാം പകുതിയിൽ കൊളംബിയ കൂടുതൽ

0: ഡിഫൻഡർമാരെ തകർപ്പൻ ട്രിബിളിങ്ങിലൂടെ മറികടന്ന് മുന്നേറിയ ലൂയിസ് സുവാരസ് ബോക്സിന്റെ മറുഭാഗത്തേക്ക് ഒരു ഉജ്ജ്വലമായ ക്രോസ് നൽകി. അവിടെ കൃത്യമായി നിലയുറപ്പിച്ചിരുന്ന ജോൺ ഏരിയാസ് ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ പന്ത് ഘാന ഗോൾ വലയുടെ കോണിലേക്ക് എത്തിച്ചു. ഈ ഗോൾ കൊളംബിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. രണ്ടാം പകുതിയിൽ കൊളംബിയ കൂടുതൽ ഗോളുകൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. കാർലോസ് ക്യൂറോസ് പരിശീലിപ്പിക്കുന്ന ഘാന ടീം ആൻഡ്രെ അയുവിന്റെയും മറ്റു മുൻനിര താരങ്ങളുടെയും നേതൃത്വത്തിൽ സമനിലയ്ക്കായി പരമാവധി ശ്രമിച്ചെങ്കിലും കൊളംബിയയുടെ കരുത്തുറ്റ പ്രതിരോധ നിരയെ ഭേദിക്കാൻ അവർക്കായില്ല. മത്സരത്തിൽ 61% പന്ത് കൈവശം വെച്ച കൊളംബിയ ഘാനയ്ക്ക് ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും മുതിർക്കാൻ അവസരം നൽകിയില്ലെങ്കിലും സ്കോർ ലൈൻ 1-0 ഒതുങ്ങി. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ കൊളംബിയ 1-0 ജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾക്ക് തിരശീല വീണതോടെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും ആദ്യ നോക്കൌട്ട് റൌണ്ടിലെയും കഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിച്ചെത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച 16 ടീമുകളാണ് ഇനി കിരീടത്തിലേക്ക് 3 ചുവടുകൾ മാത്രം അകലെ നിൽക്കുന്നത്. വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ കളിമുറ്റങ്ങളിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ പൂർണ്ണമായ ഫുൾ ലൈനപ്പ് ഇങ്ങനെ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കാനഡയും മൊറോക്കോയും തമ്മിലുള്ള ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തോടെയാണ് ഈ റൌണ്ടിലെ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. സഹ ആതിഥേയരായ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്ര മുന്നേറ്റം ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോ ആഫ്രിക്കൻ കരുത്തുമായി അവരെ നേരിടാൻ ഒരുങ്ങുന്നു. തൊട്ടു പിന്നാലെ നാളെ ഞായറാഴ്ച പുലർച്ചെ 2:30 ഫിലാഡൽഫിയയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കറുത്ത കുതിരകളായ പരാഗ്വെ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെയാണ് നേരിടുന്നത്. കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള കരുത്തരായ ഫ്രഞ്ച് പടയെ തളക്കാൻ പരാഗ്വെയ്ക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ജൂലൈ 6 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങളിൽ ബ്രസീൽ യൂറോപ്യൻ കരുത്തരായ നോർവേയെ നേരിടും. ഈസ്റ്റ് റദർഫോർഡിൽ പുലർച്ചെ 1:30 നടക്കുന്ന ഈ മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ടീം ബ്രസീലിയൻ ഡിഫൻസിന് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. അന്ന് തന്നെ പുലർച്ചെ 5:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മറ്റൊരു ആതിഥേയരായ മെക്സിക്കോ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടുമായി മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടും. ജൂലൈ 7 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങൾ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഐബീരിയൻ ഡെർബിയാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ആർലിംഗ്ടണിൽ പുലർച്ചെ 12:30 ലോകോത്തര മിഡ്ഫീൽഡർമാരും സ്ട്രൈക്കർമാരും നിറഞ്ഞ ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ കളി കടുക്കുമെന്നതിൽ തർക്കമില്ല. അതിനുശേഷം പുലർച്ചെ 5:30 സിയാറ്റിലിൽ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെ നേരിടും. സ്വന്തം മണ്ണിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ USA ടീം പരമാവധി ശ്രമിക്കുമ്പോൾ ബെൽജിയത്തിന്റെ സുവർണ തലമുറയിലെ ബാക്കിയുള്ള താരങ്ങൾ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാനിറങ്ങും. പ്രീ ക്വാർട്ടറിലെ അവസാന ദിനമായ ജൂലൈ 7 രാത്രി 9:30 അറ്റ്ലാന്റയിൽ വെച്ച് ലയണൽ മെസ്സിയുടെ അർജന്റീന റൌണ്ട് ഓഫ് 32 ഓസ്ട്രേലിയയെ അട്ടിമറിച്ചു വന്ന ഈജിപ്തിനെ നേരിടും. മുഹമ്മദ് സലായും മെസ്സിയും തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. അവസാന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജൂലൈ 8 പുലർച്ചെ 1:30 വാൻകൂവറിൽ വെച്ച് മികച്ച ഫോമിലുള്ള കൊളംബിയ കടുത്ത പ്രതിരോധത്തിന് പേരുകേട്ട സ്വിറ്റ്സർലൻഡുമായി മാറ്റുരയ്ക്കും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
2: ആകാശവാണി തൃശൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

ഇന്നു രാത്രി 8 മണിക്ക് നാടകം 3 ചോദ്യങ്ങൾ 1-ാം ഭാഗം. ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. ഇന്നു രാത്രി 8 മണിക്ക്.

ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് അർണാബ് ചതോപാധ്യായയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി, ഇന്ന് രാത്രി 10 മണിക്ക് ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

ഇന്ന് 9:15 കായിക ലോകം. ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം ഇന്നു രാത്രി 9:15 കായിക ലോകത്തിൽ.

0: ആകാശവാണി സമയം 5 മണി. സംസ്കൃത പരിപാടിയിൽ ഇപ്പോൾ ഡോക്ടർ വിപിൻ തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യം ഭാരതീയ സംസ്കൃതോ പര്യാവരണ ചിന്തനം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ വിപിൻ തോമസ്.
2: നമസ്കാര. ഭാരതീയ സംസ്കൃതോ പര്യാവരണ ചിന്തനം ഇതി വിഷയമധികൃത്യ കിഞ്ചിത് വക്തും ഇച്ഛാമി. പര്യാവരണം മാനവജീവനസ്യ ആധാരഭൂതതത്വം അസ്തി. വായു പ്രാണസ്യ സ്രോതഃ, ജലം ജീവനസ്യ മൂലം. പൃഥ്വി അന്നസ്യ ധാരിണി, അഗ്നിഹി ഊർജരൂപേണ പ്രേരിക. ആകാശഃ സർവസ്യ ആശ്രയഭൂതഃ. ഏതേ പഞ്ചമഹാഭൂതാനി സൃഷ്ടേഃ സന്തുലനം ധാരയന്തി. ഏതേഷാം സമ്യക് സന്തുലനേ ഏവ ജീവനസ്യ പ്രവാഹഃ അവിച്ഛിന്നഃ ഭവതി. യദി ഏതേഷു കശ്ചന അസുന്തലനം ജായതേ തർഹി സമഗ്രജീവനവ്യവസ്ഥായാം ദുർഘടന ഭവിഷ്യതി. അതഃ പര്യാവരണസ്യ സംരക്ഷണം കേവലം സാമാജികകർത്തവ്യം ന, അപിതു അസ്മാകം പ്രമുഖം ഉത്തരദായിത്വം ഭൂയാത്. അദ്യ വൈശികസ്തരേ പര്യാവരണ ദുർഘടന ഭീതിരൂപേണ പ്രകടിതമസ്തി. ജലവായു പരിവർത്തനം, വനോച്ഛേദനം, മൃത്തികാപ്രദൂഷണം, പ്ലാസ്റ്റിക് ദൂഷണം, ജൈവവിവിധതയായ ക്ഷയ ഇത്യാദയ സമസ്യാ മാനവജാതിം ദുഃഖേ നിമഞ്ജയന്തി. മാനവാഹ സ്വാർത്ഥവശാത് പ്രകൃതിം ഭോഗ്യവസ്തുരൂപേണ അവലോക്യ തസ്യാഹ സന്തുലനം ഭംഗ്തും ആരബ്ധവാൻ. അസ്യാം ഗംഭീര പരിസ്ഥിതോ ഭാരതീയ സംസ്കൃതേഹെ പര്യാവരണചിന്തനം അത്യന്ത പ്രാസംഗികം ഭവതി. അസ്മാകം പരമ്പരായാം പ്രകൃതിഹി ന കേവലം ഉപഭോഗ്യസാധനം, അപിത്തു മാതാ ഇവ പൂജ്യ സ്വീകൃത. മാതാ ഭൂമിഹി പുത്രോഹം പൃഥിവ്യാഹ ഇതി ഭാവഹ മാനവസ്യ പൃഥിവ്യാഹ സഹ ആത്മീയ സംബന്ധം പ്രകടയതി. നദ്യഹ മാതൃരൂപേണ വൃക്ഷാഹ ദേവതാരൂപേണ പർവതാഹ പവിത്രരൂപേണ ച സമാതൃതാഹ. ഏഷാ ദൃഷ്ടിഹി കേവലം ധാർമ്മികഭാവന ന, അപിത്തു സംരക്ഷണനീതിഹി അപി പ്രകടയതി. ഭാരതീയ ദർശനെ സഹയോഗസ്യ സദാ സന്തുലനസ്യ സിദ്ധാന്തഃ പ്രമുഖഃ ദൃശ്യതെ. മാനവഃ പ്രകൃതേഃ സ്വാമി തഥാ തസ്യാഹ അംശഃ ഇതി ബോധഃ ച ക്ഷിക്ഷ്യതെ. അതഃ പ്രകൃതി സന്തുലന രക്ഷണം നൈതിക കർത്തവ്യരൂപേണ സ്വീകരണീയം. സംയമിത ജീവനം, അൽഭഭോഗിത, സംസാധനാനാം സമുചിത പ്രയോഗഃ ച ഭാരതീയ ജീവനദൃഷ്ടേഃ മൂലതത്വാനി സന്തി. അതഃ അസ്യ വിഷയസ്യ അധ്യയനം ന കേവലം ഐതിഹാസിക പരമ്പരായാഹ അന്വേഷണം, അപിത്തു സമകാലീന പര്യാവരണ ദുർഘടനായാഹ പരിഹാരമാർഗസ്യ അനുസന്ധാനമപി അസ്തി. യദി ഭാരതീയ സംസ്കൃതേഃ പര്യാവരണചിന്തനം ആധുനിക വൈജ്ഞാനികദൃഷ്ട്യാ സഹ സമന്വയേ തർഹി സതത വികാസസ്യ മാർഗഃ സുലഭഃ ഭവേത്. ഏഷാ ഏവ അസ്യ നിബന്ധസ്യ മൂലപ്രേരണ അസ്തി. ഭാരതീയ പരമ്പരായാഹ പര്യാവരണദൃഷ്ടിം പുനരവലോക്യ വർത്തമാന സമസ്യാസു തസ്യാഹ പ്രാസംഗികതാം പ്രതിപാദയതി. വേദാഹ ഭാരതീയ സംസ്കൃതേഃ പ്രാചീനതമാഹ തഥാ ആധാരഭൂതാഹ ഗ്രന്ഥാഹ സന്തി. തേഷു കേവലം യജ്ഞകർമ്മണാം വിധാനമേവ ന, അപിത്തു ജീവനദർശനസ്യ പ്രകൃതിസംബന്ധസ്യ വിശ്വസന്തുലനസ്യ ച സൂക്ഷ്മചിന്തനം അപി നിഹിതം അസ്തി. വേദകാലീന ഋക്ഷയഃ പ്രകൃതി

പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തുറവൂർ എൻ. രഘുനാഥ്.

0: തുറവൂർ എൻ രഘുനാഥ് അവതരിപ്പിച്ച സോപാന സംഗീതമാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

എന്ന ഗാനമാണ് കേട്ടത്. അടുത്തത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസ്സായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ഈ മാസം 22 വരെ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497920183. നമ്പർ ആവർത്തിക്കാം, 9497920183. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർക്ക് ഈ മാസം 8-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04-87-24-38-302 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 04-87-24-38-302. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6-ന് രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
3: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
4: അതിനെന്താ
3: മോളോ? ഇത് നിന്റെ പേരില്,
4: ഇത് പൊന്നു മോളുടെ പേരില്.
5: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
6: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ

0: ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. രാഷ്ട്രീയ വയോശ്രീ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം, ലിസി ജോസഫുമായി അഭിമുഖം, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം 3 ചോദ്യങ്ങൾ 1-ാം ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സുധാർ ഗ്രിഹ് സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷ്

ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. പണ്ഡിറ്റ് അർണബ് ചതോപാധ്യായുടെ ഹിന്ദുസ്ഥാനി കച്ചേരി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സി ആർ രവി നമ്പ്യാർ കുമരനെല്ലൂർ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, സുജാത, മാർക്കോസ് എന്നിവർ പാടിയത്. 6:35 വിളംബരം, ഇതിൽ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ആകാശവാണിയുടെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രഭാഷണം. കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ബഷീർ അനുസ്മരണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടി പുനഃപ്രക്ഷേപണം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ. വിൽസൺ കെ എക്സ് കീബോർഡ്, ബാബു വർഗീസ് റിതം പാഡ്, സി എൻ കെ മൂർത്തി ഫ്ലൂട്ട്, സി ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 9:30 ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ. അനഘയുടെ സ്വപ്നം എന്ന കഥ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിക്കുന്നു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ സെന്റ് ജോസഫ് കോൺവെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ അവസാന ഭാഗം. 10:00 ലളിത സംഗീത പാഠം. 10:15 വൈകിട്ട് 4:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് നന്ദിനി സി ജി ചേറ്റുപുഴ. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഭഗവതിപ്പാട്ട്, തൃപ്പാളൂർ കൃഷ്ണദാസനും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് പ്രിയ, പദം പ്രിയ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം ഗിരീശനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 കെ എൻ മീരയുടെ സംഗീത കച്ചേരി, ഗിരീഷ് കുമാർ, എൽ എസ് ചാലക്കുടി വയലിൻ, രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളി ദിസാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ, കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൗരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പദ്ധതികൾ കാര്യക്ഷമമായതായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് ജില്ലയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള ബോധവൽക്കരണം, ഉറവിടം തേടിയുള്ള ഇടപെടലുകൾ, കണ്ണികളെ അറുത്തുമാറ്റൽ, കേസുകൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ വിവിധ സന്നാഹത്തോടെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് 35 കേസുകളാണ്. ഇതിൽ 36 പേരെയും അറസ്റ്റ് ചെയ്തു. ലഹരി വിരുദ്ധ റാലി മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയകളുടെ വിവരങ്ങൾ നൽകുന്നവരെ വെളിപ്പെടുത്താതെ കൃത്യമായ സമീപനം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കണ്ണികളാകണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണോദ്ഘാടനം പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിനായി ജില്ലയിൽ 561 പൾസ് പോളിയോ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളെ സജ്ജീകരിച്ച 523 ബൂത്തുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ബസ് സ്റ്റാൻഡ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി 23 ട്രാൻസിറ്റ് ബൂത്തുകളും, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, പൊതുജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിൽ തുള്ളിമരുന്ന് നൽകുന്നതിനായി 15 മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ വയനാട് ജില്ലയിൽ വിജയകരമായി മുന്നോട്ട്. കോവിഡ് അനന്തരം ടൂറിസം നിന്നുപോയപ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാനാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ചൂരൽമല ദുരന്തത്തിന്റെ നാളുകളിൽ തളർന്നുപോയ വയനാട് ടൂറിസത്തിന് കൈത്താങ്ങായി ഓടിയത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഉല്ലാസയാത്രകൾ, കല്യാണങ്ങൾ, മറ്റ് വിശേഷാൽ ട്രിപ്പുകൾ, ജംഗിൾ സഫാരി എന്നിവയെല്ലാം സഹായകരമായി. വയനാട്ടിലെ മുഴുവൻ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിച്ച സഞ്ചാരികളുടെ മനം നിറച്ചാണ് അവരെ തിരികെ തൃപ്തിയോടെ നാട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ ടൂറിസത്തിന്റെ പെരുമയും ഖ്യാതിയുമാണ് KSRTCയിലൂടെ ഉയർന്നു പറക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യരംഗത്ത് വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ജനകീയ ഇടപെടലായി ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടി. ജില്ലയ്ക്കായി 1 ഡസനിലധികം പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽത്ത് പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു. വയനാട് കലക്ടറേറ്റിലെ APG ഹാളിൽ നടന്ന കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടനുണ്ടാകും. വയനാട് മെഡിക്കൽ കോളേജിന് നിലവിൽ മെഡിക്കൽ കോളേജിനെ കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയാകും. ഇത് തടയുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എത്രയും വേഗം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈത്തിരി ആശുപത്രിയെ ജില്ലാ മാതൃകാ ആശുപത്രിയാക്കി ഉടൻ ഉയർത്തും. ഇവിടെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന് ഉടൻ തറക്കല്ലിടും. ജില്ലയിലെ സർക്കാർ മേഖലയിലുള്ള MRI സ്കാനിംഗ് അപര്യാപ്തത പരിഹരിക്കാൻ ഒരു പ്രധാന ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉടൻ സജ്ജമാക്കും. ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും മതിയായ തസ്തിക സൃഷ്ടിച്ച് ജീവനക്കാരെ നിയോഗിക്കും. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC രജിത ചെണ്ടുമല്ലി തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ പൂക്കളുടെ പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വനിതകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനായാണ് കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായി നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പ്രാദേശിക വിപണി ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ജൈവ കൃഷി പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചെണ്ടുമല്ലി കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സഹായകരമാകും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതു ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്? ഉത്തരം:

July 4, 1776. 2026 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷികമാണ് ആഘോഷിക്കുന്നത്. ജീവിതം, സ്വാതന്ത്ര്യം, സന്തോഷത്തിന്റെ പിന്തുടർ എന്നിവയുൾക്കൊണ്ട ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടിസ്ഥാനപരവും നിഷേധിക്കാനാവാത്തതുമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു ദാർശനിക തലം കൂടിയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഏത് ദിനത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി 2nd Continental കോൺഗ്രസ് അംഗീകരിച്ചത്? July 4, 1776. 2026 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷികമാണ് ആഘോഷിക്കുന്നത്. ജീവിതം, സ്വാതന്ത്ര്യം, സന്തോഷത്തിന്റെ പിന്തുടരൽ എന്നിവയുൾക്കൊണ്ട ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടിസ്ഥാനപരവും നിഷേധിക്കാനാവാത്തതുമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു ദാർശനിക തലം കൂടിയാണ്. ഇനി ഇന്നത്തെ ചിന്താവിഷയം. ഒരു പുഞ്ചിരി നിങ്ങളുടെ ജാലകത്തിലെ വെളിച്ചമാണ്. അത് കരുതലുള്ള, പങ്കിടുന്ന ഒരു വ്യക്തി ഉള്ളിലുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നു. ഡെനിസ് വെയ്റ്റ്ലി. ഒരു പുഞ്ചിരി നിങ്ങളുടെ ജാലകത്തിലെ വെളിച്ചമാണ്. അത് കരുതലുള്ള, പങ്കിടുന്ന ഒരു വ്യക്തി ഉള്ളിലുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നു. ഡെനിസ് വെയ്റ്റ്ലി. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
2: നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്ത് ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നു എന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകൂടം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻമുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻമുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ ജൂൺ 29-30, ജൂലൈ 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29-ന് തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2nd ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗതമന്ത്രി CP ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 Clause 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിനു മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. June 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് BJP അംഗം V മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത്

മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് CPM അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനു ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാസമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3rd ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം V മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം 5 മാസവും 5ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗത മന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ജൂലൈ 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.

0: വയലും വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ബന്ധങ്ങൾ ചെടികൾക്ക് തുല്യമാണ്. കളപറിച്ചും വെള്ളമൊഴിച്ചും ഓരോ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട്. വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഒരു ബന്ധത്തിനും നിലനിൽക്കാൻ കഴിയില്ല.

0: നിലനിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓർക്കിഡ് പൂക്കളുടെ വിസ്മയ ലോകം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മുറ്റം നിറയെ പൂച്ചെടികളുള്ള വീടുകൾ പണ്ടൊക്കെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരം നല്ല സുഗന്ധപൂരിതമായ കാഴ്ചകൾ കുറവാണ്. മുറ്റം തന്നെ കഷ്ടി, ഉള്ളത് തന്നെ മൊസൈക്കോ ടൈൽസോ ഇട്ട ഇടങ്ങളിൽ എവിടെയാണ് പൂക്കൾക്കും ചെടികൾക്കും സ്ഥാനം? അഥവാ മുറ്റമുണ്ടെങ്കിൽ തന്നെ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കാനും അതിന് വെള്ളവും വളവും നൽകി പരിപാലിക്കാനും വിടരുന്ന പൂക്കൾ നോക്കി ആസ്വദിക്കാനും ആർക്കാണ് സമയം? എന്നാൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളുകളും ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫ് അത്തരത്തിൽ ഒരാളാണ്. ഓർക്കിഡ് വളർത്തൽ ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ഇവർ വിവിധ തരത്തിലുള്ള ധാരാളം ഓർക്കിഡുകൾ വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഓർക്കിഡിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീമതി ലിസി ജോസഫ് പറഞ്ഞു തരുന്നത് കേൾക്കാം. ഷിബു ജോർജ് ആണ് ശ്രീമതി ലിസി ജോസഫുമായി സംസാരിക്കുന്നത്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ലിസി മേഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർണമെന്റഡ് പ്ലാന്റ് ആണല്ലോ. താങ്കൾ എത്ര നാൾ കൊണ്ടാണ് ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യുന്നത്?
2: അറൌണ്ട് 25 ആയി ഞാൻ ഓർക്കിഡ്സിനെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനത് എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് നമ്മുടെ ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഇതും കുറച്ച് ഡെൻട്രോബി ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് ഓർക്കിഡ് മാത്രമല്ല, കൂടെ വേറെ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ മെയിൻ ഇതിന് ഭയങ്കര എൻ്റെ ഫ്ലവറിൻ്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് തിരക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡെൻട്രോബി തന്നെ എന്നെ പല പല വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിനൊക്കെ കളക്ട് ചെയ്തു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും പല പല ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നവർക്ക് നിന്നൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഡെൻട്രോബിത്തിൻ്റെ കുറേ ഒരു കളക്ഷനായി എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ കോസ്റ്റ്ലിയാണ് ബാക്കി വരുന്ന എല്ലാത്തിനും. ഡാൻസിംഗിൽ ആദ്യത്തെ കാലത്ത് വളരെ ചീപ്പായിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന ഡാൻസിംഗിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഡാൻസിംഗിൽ എന്ന് പറയുന്ന ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഡാൻസിംഗിൽ വളരെ കോമൺ നെയിം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, പല പല പേരുകളാണ് അറിയപ്പെടുന്നത്. കോമൺ ഒരു സ്ട്രക്ചർ ഡാൻസിംഗിൽ ഫ്ലവറിൻ്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർ കോമ്പിനേഷൻസ് വെരി ഡിഫറെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ചീത്തയായിപ്പോ. ഇപ്പം നമ്മൾ വളർത്തി വളർത്തി വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും വെക്കണമല്ലോ. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ മുക്കാറയുണ്ട്. മുക്കാറ സൺലൈറ്റിൽ തന്നെ വളരുന്ന ടൈപ്പാണ് മുക്കാറ. പിന്നെ വാൻഡാസ് ഉണ്ട്, അത് നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിൽ വളരുന്ന വാൻഡയുണ്ട്. 25% ഷെയ്ഡ് മതി. ഞാൻ കൂടാണ്ട് വെളിയിൽ വളരുന്നത് മുക്കാറ വളരുന്ന പോലെ തന്നെ വളരുന്ന വാൻഡാസും ഉണ്ട്. പിന്നെ കാറ്റിലിയ, സുന്ദരിയാണെന്ന് അറിയാം കാറ്റിലിയുടെ പൂ കണ്ടാൽ. കാറ്റിലിയാസ് കളക്ട് ചെയ്ത്, കാറ്റിലിയാസും ഈ പറഞ്ഞ മാതിരി ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് ആദ്യം വലിയ പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ച് വയ്ക്കും, പൂവിന് അധികം ലൈഫ് കിട്ടത്തില്ല. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എപ്പി കാറ്റിലിയ എന്നൊക്കെ പറയുന്ന വേറെ വർഗമുണ്ട്. അതിന് ചെറിയ പൂക്കളാണ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരും, ലൈഫും കൂടുതലുണ്ട്. എന്നിരുന്നാലും കാറ്റിലിയ വിരിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കാറ്റിലിയുടെ കളക്ഷൻ തുടങ്ങി.
1: അപ്പോൾ അങ്ങനെ കളക്ഷൻ കൂടിക്കൊണ്ടിരുന്നു,
2: കളക്ഷൻ കൂട്ടിക്കൂട്ടിയിരുന്നു.
1: ഇപ്പം ഏകദേശം എത്ര കാണും കളക്ഷൻസ്?
2: എനിക്ക് വെറൈറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ 100 varieties ഉണ്ട്, ഉള്ളുണ്ട് കളക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പിന്നെ സ്പീഷ്യസ് ഐറ്റംസ് ഉണ്ട്, വൈൽഡ് ഓർക്കിഡ്സ് ആയിട്ടുള്ളത്. സ്പീഷ്യസ് വൈൽഡ് സ്പീഷ്യസ് ഉദ്ദേശിക്കുന്നത് വൈൽഡ് ഓർക്കിഡ് ആണ്, അതിൻ്റെ പുതിയ പുതിയ ജനറേഷൻസ് ആണ് അവന് വരുന്നത്. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ വരത്തില്ല. അതിന് ഫ്ലവറിങ് പല സ്പീഷ്യസിനും പല ടൈമിലാണ് ഫ്ലവറിങ് വരുന്നത്. മോസ്റ്റ് ഓഫ് സ്പീഷീസൊക്കെ നമുക്കിവിടെ ഫ്ലവർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്, താമസിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ ചെയ്യും. ടൈം എടുക്കുന്നുള്ള അതിനൊരു ക്ഷമ വേണം, അതാണ് അതിൻ്റെ കാര്യം.
1: അപ്പോൾ ഈ ഓർക്കിഡ്സ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു രീതി വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പൂച്ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ചെയ്യുന്നത്. തുടക്കം

0: ഒന്ന് പറയാവോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്?
1: നോർമലി ഓർക്കിഡിന്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്നത് മണ്ണും കൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ല. പണ്ടുകാലത്ത് മാത്രം അത് യൂസ് ചെയ്ത് നമ്മുടെ ഓടും കഷ്ണമില്ലേ, പൊട്ടിയ ചട്ടി, പൊട്ടിയ ഓട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫംഗിസൈഡിനകത്ത് മുക്കി ഈ ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അവിടെ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചകിരിയുടെ പീസ് ഉണ്ടാവും, അത് കുഴപ്പമില്ല, കളയണ്ട. അപ്പോൾ അതിനോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഹോളുള്ള പോട്ടുകൾ, ഹോളില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഹോളുള്ള പോട്ടിനകത്ത് നടുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ ഹോളിലെ പോട്ടിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് ഓടും കഷ്ണോ പൊട്ടിച്ചട്ടിയോ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും, ഐ മീൻസ് ഫംഗിസൈഡിൽ മുക്കി എടുത്താലും നട്ടു വെക്കണം. അപ്പോഴും ഇച്ചിരി വെയിറ്റ് വരും. കുറച്ചും കൂടെ ഈസി ആയിട്ട് പിന്നെ കണ്ടത് കരി വാങ്ങിക്കാൻ കിട്ടും. കരി തൊണ്ടിൻ്റെ പീസുകൾ ഇതിനകത്ത് കൂടെ ഫിക്സ് ചെയ്ത് കരിയും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഹോളുള്ള പോട്ടിനകത്ത് നടാം. അപ്പോൾ അന്നേരം ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അത് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, കരിയൊക്കെ കാശ് കൊടുത്ത് വേണമല്ലോ മേടിക്കാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യകാലത്ത് ഞാനൊക്കെ നട്ടുകൊണ്ടിരുന്നത് ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്, എങ്കിലും വെയിറ്റ് കുറയാനൊക്കെ ഉദ്ദേശിച്ച് മാത്രമല്ല കൂട്ടുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ എളുപ്പം. തൊണ്ടും ചാർക്കോളൊക്കെയാണ്, മറ്റതുമാണ് കുഴപ്പമില്ല. എങ്കിലും ഇതിന് പോട്ടിനകത്ത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റി ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാൻ നിർബന്ധമില്ല. ഇതിനെ പോട്ടിനകത്താക്കി താഴെയും വെക്കാം. മുക്കാറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെളിയിലല്ലേ വെക്കുന്നത്. വെളിയിൽ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോവും, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കതിനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ ഒരു സൈഡിലോ, കൊമേഴ്സ്യൽ യൂസിന് ചെയ്യുന്നവരെല്ലാം വലിയ സ്ഥലം എടുത്തിട്ട് ലൈനടിച്ച് നിലമൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് പുല്ല് വരാത്ത ഒരു നെറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ തൊണ്ടടുക്കും. തൊണ്ടടുക്കിയിട്ട് ഈ പ്ലാന്റിനെ അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ അറ്റത്തേറ്റത്തും സപ്പോർട്ട് ചെയ്ത് കെട്ടി കെട്ടി കെട്ടി കെട്ടി ചെരിഞ്ഞ് മറിഞ്ഞ് പോകാണ്ട് കെട്ടി ആണ് അത് വളർത്തുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീടിൽ വളർത്തുന്നവർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഈ തൊണ്ടോ ഓടും കഷ്ണം ഒക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വളർന്നോളും, നല്ല വെയിലത്ത് വെക്കാം.
0: ഓക്കെ, അപ്പോൾ ഇതിന് ഒരു വർഷം ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെടിയാണെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
1: ഏത് ചെടിയാണെങ്കിലും നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് വെളിയിൽ വെയിലത്ത് വെക്കരുത്. ഞാൻ പറഞ്ഞില്ല മുക്കാറ വെയിലത്ത് വെക്കാം, അതും ജസ്റ്റ് ഒന്ന് തണലത്തേക്ക് വെച്ചിട്ട് ഒരു 1 week അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് പയ്യെ സൺലൈറ്റിലേക്ക് വെക്കാം. ഡെൻഡ്രോബി ആണെങ്കിൽ അതിനും ഒരു 25% ഷെയ്ഡ് മതി കിട്ടും. ഡെൻഡ്രോബി ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ആദ്യകാലത്ത് ഞാൻ നല്ല ഒരു 50-75% ഷെയ്ഡിൽ വെച്ചുകൊണ്ടിരുന്നു. 75% ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രോത്ത് വന്നു, പക്ഷേ ഫ്ലവറിങ് വരുന്നില്ല. ഫ്ലവറിങ് പിന്നെ അത് നിങ്ങളെല്ലാവരും നോട്ടീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും എന്നോട് പറയും അവിടെ എൻ്റെ ചെടിക്കൊന്നും ഫ്ലവർ വരുന്നില്ല, ചെടി നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ഇച്ചിരി വെയിലുള്ളവർക്ക് തന്നെ വെക്കണം. കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോബീത്തിന് നന്നായിട്ട് ഫ്ലവർ വരും. മാത്രമല്ല കുറച്ച് ദിവസം ഒന്ന് വെള്ളമൊന്നും കൊടുക്കാതെ ഇടുവാണെങ്കിൽ, അതിന് ഞാൻ പറയേണ്ട ഭാഷയിൽ പട്ടിണിക്ക് ഇടുകയെന്നാണ് പറയണത്, ഒരു 1 week അതിന് പട്ടിണിക്ക് ഇടുവാണെങ്കിൽ അതിനകത്തുള്ള അതിന് കിട്ടിയിരിക്കുന്ന വളവും ഇതെല്ലാം വലിച്ചെടുത്ത് അത് പുതിയ ഫ്ലവറിങ്ങിൻ്റെ സ്റ്റെമ്മും ഒക്കെ വന്ന് പൂക്കും. അതിന് നല്ലതാണത്. അതിനിങ്ങനെ ഹാങ് ചെയ്തിടുന്നോ വേണ്ടത്തെ വെക്കുക, എന്തും ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയുണ്ട്. എല്ലാ ചെടിയും നമുക്കങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫെലനോസിസ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡി പ്ലേസ് തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണത്.
0: ഓർക്കിഡിന്റെ ഇനം അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ ഷെയ്ഡിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ.
1: അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കരുത്. നമ്മൾ മേടിച്ച് വെച്ചിട്ടോ ഇല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കരുത് എങ്ങനെ വളർത്തേണ്ട രീതി, ഇല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം, കാരണം ഓർക്കിഡിന് നല്ല റേറ്റ് ആണല്ലോ, ആ വില നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നാൽ നല്ലതാണത്. ഏതെനമാണ് വെയിലത്ത് വെക്കേണ്ടത്, ഏതെനത്തിന് എന്തോരം വെയിൽ കൊള്ളാം, ഏതിന് കൂടുതൽ വെയിൽ വേണം, എന്തിനാണ് കൂടുതൽ വാട്ടർ വേണ്ടത്, മീഡിയത്തിന് അനുസരിച്ച് വാട്ടറിങ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല ഈ ഓർക്കിഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
0: അപ്പോൾ നമ്മൾ ഈ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ വെള്ളം കൊടുക്കുന്നത് നല്ല ആവറേജ് ഓർക്കിഡിന് നമുക്ക് വെള്ളം ഒന്നും കൊടുക്കേണ്ടി വരുന്നുണ്ടോ?
1: ഉണ്ട്, വേനൽക്ക് വെള്ളം കൊടുക്കണ്ടേ. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരല്ല. വെള്ളം മാത്രമല്ല ഇതിന് ഫെർട്ടിലൈസർ ഉണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന മാതിരി ഇവർക്കും കൊടുക്കണം. സ്പെഷ്യൽ ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ളത് കിട്ടും. നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഗോമൂത്രം ഒക്കെ ഇല്ലേ, ഗോമൂത്രം ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗോമൂത്രം നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്, ഇതെല്ലാം നല്ല. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ ഇരട്ടി
0: വെള്ളം വെക്കണം.
1: വെള്ളം കുറച്ചും കൂടെ പഴകിയ ഗോമൂത്രമാണെങ്കിൽ 4-5 liters ഒക്കെ വെള്ളം കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ചെടി ചീത്തയായി പോകും. അതുപോലെ തന്നെ കഞ്ഞി

0: വെള്ളം പുളിപ്പിച്ചൊക്കെ കൊടുക്കാൻ, അത് നല്ലതായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചാണകത്തെളിയൊക്കെ നല്ലതാണ്, ചാണകത്തെളി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ചിട്ട് നാച്ചുറൽ വളങ്ങളാണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ നമ്മൾ മഴ സമയത്ത്, ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കുക, ദാഹം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കുമോ? അതേ അവസ്ഥ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം കിട്ടി, ശരിക്കും പറഞ്ഞാൽ റൂട്ടിൽ നിന്നാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളതൊക്കെ വലിച്ചെടുക്കും, വളവും എല്ലാം വലിച്ചെടുക്കും. പ്രത്യേകിച്ച് മഴ നനഞ്ഞിരിക്കുന്നതിനാണ് ഈ മഴക്കാലത്ത് നാച്ചുറൽ വളങ്ങൾ, ജൈവ വളങ്ങൾ കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം. മാക്സിമം ഒരു 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊടുക്കേണ്ടത് ഇതിന് ഡെയിലി വെള്ളം കൊടുക്കണം. പുതിയ ചെടി മാറ്റി തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം നല്ലതാണ്, പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ. ചെടിയെല്ലാം ആ പോട്ടി പിടിച്ച് നല്ല സ്ട്രോങ് ആയി, റൂട്ടൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന ചെടിയിൽ നമുക്ക് ഒരു 10 ദിവസം, എന്നുവെച്ചാൽ പഴയ ചെടിയിൽ 10 ദിവസം പോലും വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതിനകത്തുള്ളതിന് ഇവർ വലിച്ചെടുക്കും, വലിച്ചെടുത്തിട്ട് പുതിയ ബഡ്സ് വരെ വരും. അതും ഞാൻ അനുഭവിച്ചായിരുന്നു. കാരണം ഞാനൊരു വാട്ടർ പ്രൂഫിങ് നടത്തിയ സമയത്ത് എൻ്റെ പ്ലാന്റ്സിനെ എല്ലാം ഞാൻ പൊക്കി കെട്ടിയിട്ടായിരുന്നു. 10 ഡേയ്സ് ഞാൻ വാട്ടർ കൊടുത്തില്ല, ഒരു കുഴപ്പവും ചെടിയില്ല.
1: സൂചിപ്പിച്ച് ഇതിന്റെ രോഗങ്ങളെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെയൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്?
0: ഫംഗസ് ആണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. ചില ഓർക്കിഡ്സിന്റെ ചില തണ്ടിന്റെ അടിയിൽ, ഫെലനോസിന്റെ കനി ഇലയുടെ അടിയിൽ ഇങ്ങനെ ചീക്കിൽ വന്നു പോകും. അത് ഓവർ വെള്ളം ആയിക്കഴിയുമ്പോഴാണ് കൂടുതലും അത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഓവർ വെള്ളം വരുമ്പോൾ അത് കൂടും. വേനൽക്കാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതിന് ഫംഗസൈഡ് കൊടുക്കുക തന്നെ വേണം. ഫംഗിസൈഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഡൈത്തീൻ എന്ന് പറയുന്നൊരു ഫംഗിസൈഡാണ്. അതിനൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് സാഫ്. അപ്പോൾ അതൊക്കെ ഒരു മന്ത്ലി, ഇപ്പോൾ ചെടിക്ക് രോഗം വന്നാലും വന്നില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് എല്ലാ ഓർക്കിഡ്സിനും. ഇപ്പോൾ വാൻഡിയുടെയൊക്കെ ഇലകൾ അല്ലെങ്കിൽ രോഗം പിടിച്ചാൽ, നന്നായിട്ട് രോഗം പിടിച്ചു നോക്കുമ്പോൾ വാൻഡിയെല്ലാം നല്ല ഭംഗിയായിട്ട് തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട്, റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തൂങ്ങി കിടക്കുന്നു. പക്ഷേ അതിൻ്റെ അടിയിലത്തെ ഒരു ഇല പോയി, 2-ാമത്തെ ഇല പോയി, 3-ാമത്തെ ഇല അങ്ങനെ ചിത്തിയായി പോവും. അതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാന്റിന് പെട്ടെന്ന് പടർന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്ലാന്റിനെയും മാറ്റിയിടുക, മാത്രമല്ല അതിനും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഫംഗിസൈഡ് കൊടുക്കണം. ഇന്ന് ഒരു ദിവസം കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് അങ്ങനെ 2-3 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒന്ന് കൊടുത്തു. അങ്ങനെ ആ രോഗത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണം. പിന്നെ മൈറ്റൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതെല്ലാം മൈറ്റ് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. പുറത്ത് കാണുന്നതുകൊണ്ട് ചില അകത്തോട് കയറിപ്പോൾ നമ്മൾ കാണാൻ കടയിൽ കണ്ടുകൂടാ. ചില ഇലക്കയുടെ അടിയിൽ പുള്ളി പുള്ളി പുള്ളിപ്പാടുകൾ എന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കുമ്പോൾക്കാണ് അകത്ത് വെളുത്തൊക്കെ ഇരിക്കുന്നത്. അത് മൈറ്റ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനും മരുന്നുകളുണ്ട്, വാങ്ങിക്കാനെല്ലാം കിട്ടും. അതിനെയും സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത്, കാരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം ജീവനോടെ ഇരിക്കുന്ന പുറമേ ഉള്ളൊക്കെ ചത്തുപോകും, അകത്തുള്ളവർ അവിടെ ഇരിക്കും. അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയമെടുക്കും. പിന്നെ ഇലകളൊക്കെ നല്ല ഡാർക്കായിട്ട് കറുത്തിട്ടങ്ങ് ചുതേപ്പും. അതൊക്കെയാണ് ഇതിന് വരുന്ന രോഗങ്ങൾ. രോഗം പിടിച്ച ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ സാപ്പ് ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് ഒരു പഞ്ഞിയിൽ മുക്കി ചീഞ്ഞ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക, ക്ലീൻ
1: ചെയ്യുക,
0: സ്റ്റെറിലൈസ് ചെയ്യാൻ തുല്യമായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് പോലും സ്റ്റെറിലൈസ് ചെയ്തെടുക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മുതൽ ക്ലീൻ ചെയ്ത് ഈ ചെടിയിലെ തണ്ട് കട്ട് ചെയ്ത ഭാഗത്തും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ രോഗം കുറേയൊക്കെ കുറയും. രോഗാണുക്കൾ ചത്തുപോകുന്ന നമ്മളിങ്ങനെ കൈയൊക്കെ കഴിയുന്ന മാതിരിയില്ല.
1: പിന്നെ ഇതിൻ്റെ ഒരു പുതിയ ചെടി തയ്യാറാക്കുന്നത് ഇനങ്ങൾ അനുസരിച്ച് അതിൻ്റെ രീതികളും മാറുമെന്ന് തോന്നുന്നു.
0: എല്ലാ ചെടികളും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 സീഡിയം ഐറ്റംസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുല്ല് വളരില്ലേ അടുത്തടുത്തടുത്ത് എന്ന് പറഞ്ഞാലും ഇഷ്ടംമാതിരി തൈകൾ വരും ചിലതിന്. അപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിലെടുത്തിട്ട് സൂക്ഷിച്ച് വേണം. ആ റൂട്ട് അധികം കളയാണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെറിലൈസ് ചെയ്തൊരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് റൂട്ട് ചെയ്ത് മാറ്റി ഇതേമാതിരി തൊണ്ടും കരിയും ഒക്കെ വെച്ച് മാറ്റി നടാം. മാറ്റി നട്ടിട്ട് ജസ്റ്റ് തള്ളത്തൊന്ന് വെച്ച് പുതിയ റൂട്ടൊക്കെ വന്ന ശേഷം പയ്യച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്തേക്ക് മാറ്റി വയ്ക്കും. വെയിൽ കൊള്ളുന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാണ്ട് എന്നാൽ ചൂട് വേണം. 2 ഉപയോഗത്തിനാണ് ഇതുപോലെ ഇഷ്ടമാതിരി ചോട്ടിന്ന് ചോട്ടി പൊട്ടി മുളച്ച് വരും. അപ്പോൾ അതിനെ ഇതുപോലെ മാതിരി കട്ട് ചെയ്ത് പയ്യെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റി 1, 2, 3 പ്ലാന്റ് ആക്കാം. ഇപ്പം 2 ഉപയോഗത്തിന് ഈ തണ്ടുകൾ ഇലയെല്ലാം പോയി നിൽക്കും. അത് ഉണങ്ങി ചുരുങ്ങി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റുക തന്നെയാണ് നല്ലത്. അവിടെ നിന്നാലും ചിലപ്പോൾ അതിനകത്തുനിന്ന് വരും. പക്ഷെ അതിനകത്തുനിന്ന് ഈ തണ്ട് സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും. അതിനെ റൂട്ടിച്ചിട്ട് നീണ്ട് കഴിയുമ്പോൾ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും രോഗം ആ സ്റ്റെമ്മിൻ്റെ അടിയിൽ ബ്രൗണിഷ് കളർ വന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ കറുപ്പ് പോകുന്നതോടെ വരെ കട്ട് ചെയ്ത് ആ സ്റ്റെം എടുത്ത് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയായി കംപ്ലീറ്റ് ചെടി നശിച്ചു പോകും. പിന്നെ മുക്കാറയാണ് ഏറ്റവും എളുപ്പം കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ. മുക്കാരക്ക് എന്ന് വെച്ചാൽ ഇടവിട്ട് ഇടവിട്ട് റൂട്ട് വരും, നല്ല ഹൈറ്റ്.

0: ഇതുപോലെ നമ്മളതിന് കട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും പറയും രണ്ട് റൂട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ സ്റ്റെം നല്ല ഹാർഡായ മൂത്ത് കിട്ടിയ സ്റ്റെമാണെങ്കിൽ റൂട്ടില്ലെങ്കിലും കട്ട് ചെയ്തിട്ട് തള്ളത്ത് തൂക്കിയിട്ട് തന്നെ റൂട്ട് വരും, നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ നടക്കും. തന്നെ റൂട്ട് രണ്ട് റൂട്ടോ താഴെ വെച്ച് സ്റ്റെം കട്ട് ചെയ്ത് ചുണ്ടൊക്കെ അരക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നട്ട് എടുക്കാൻ പറ്റും.
1: ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു
0: ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്.
1: മാഡം സെയിലും ചെയ്യാറുണ്ടല്ലേ?
0: ഒത്തിരി ആയിപ്പോഴാട്ടോ. ആദ്യം ഒരു ഫാഷനാണ് തുടങ്ങി, ഒരുവിധം എല്ലാ വെറൈറ്റീസിനെയും ഞാനിങ്ങനെ കളക്ട് ചെയ്ത് കൊടേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ, വീട് നിറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ചാരിറ്റി ഗ്രൂപ്പിലാണ് ആദ്യമേ ഞാൻ സെയിൽ തുടങ്ങിയത്. ഇതന്നെ ഇവിടെ ഞങ്ങൾക്ക് കട്ട് ഫോർ സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ ചെടികളെ കുറിച്ച് പഠിക്കാനൊത്തു, കൂടുതൽ ആൾക്കാരെ പറഞ്ഞാൽ പ്രൊഫസേഴ്സ് ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വെള്ളായി കൊളയിലും വാലൊടുക്കാനും സാർമാർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. അപ്പം നമ്മൾ കൂടെ പഠിക്കും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടുകൾ അപ്പം ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്യും.
1: എക്കണോമിക് സാധ്യത ഉണ്ടല്ലേ?
0: ഉണ്ട് ഉണ്ട് ഉണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമാണ്,
1: ആവശ്യക്കാരുണ്ട്. ക്ലിസി മാഡം, താങ്കളുടെ അടുത്ത് ഓർക്കിഡ്സിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത്, താങ്കളുടെ പാഷനാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ഓർക്കിഡുകളുടെ പ്രത്യേകതകളെ കുറിച്ചും പരിപാലനത്തെ കുറിച്ചും തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ലിസി ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം. 9447 5151

നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്ന

0: വരുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഉത്തരം, ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. നമ്പർ ആവർത്തിക്കാം, 8547070773. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ഈ മാസം 10-ാം തീയതി

0: ഇവരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383-4714448. നമ്പർ ഒരിക്കൽ കൂടെ 9383-4714448. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി രാവിലെ 11:50.
2: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത.

0: കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2-ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 20 മുതൽ 13 ഓഗസ്റ്റ് വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി, സമയം 7:35.
3: യുവവാണി.
4: Hello everyone, Tejas here, and welcome to Yuvavani Music Time. Today, we are featuring the legendary Eagles. Known for their timeless music and smooth harmonies, let's start with a classic track from the band. Here is Business As Usual.

0: ആകാശവാണി തൃശൂർ.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്.

സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: വെൺമതിൽ കെട്ടിനുള്ളിലെ ഈ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സിന് നടുവിലെ പട്ടുവിരിച്ച സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നാം എത്രയോ സന്തുഷ്ടനാണ്. ഈ സദസ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, അറിവിൻ്റെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ് നിങ്ങളെല്ലാം.
1: മടിയങ്ങൾക്ക് സന്തോഷമായി രാജൻ.
0: അടിയന്തരമായി വിളിച്ചു ചേർത്ത പണ്ഡിത സദസ്സയെ കേൾക്കുക. ഒരു പ്രധാന കാര്യമുണ്ട് ചർച്ച ചെയ്യാൻ. ജീവിതത്തിലും ഭരണത്തിലും വിജയം നേടാനായി ഇതുവരെ ഇല്ലാതിരുന്ന ചില ചിന്തകൾ നമ്മെ വല്ലാതെ അലട്ടുന്നു. കുറച്ചു നാളായി ചില ചോദ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. അതിൻ്റെ ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സലയുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ? ഉത്തരം കണ്ടെത്തിയാൽ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ഉറപ്പാണ്.
2: മഹാരാജൻ, ധർമ്മം കൈവിടാതെ ഭരിക്കുക, അതാണ് ഏറ്റവും വലിയ ചിട്ട. പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടി.
3: അല്ലയോ രാജാവേ, തന്ത്രമാണ് പ്രധാനം. ശത്രുവിനെ അറിയുക, മിത്രങ്ങളെ തിരിച്ചറിയുക, സമയത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക, ഉറപ്പായും വിജയമുണ്ടാകും.
4: പ്രഭു, വിദ്യയാണെല്ലാം. അറിവില്ലാത്തവൻ അന്ധനെപ്പോലെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പഴയതിനെ പരിഷ്കരിക്കുക. അറിവ് നമ്മെ നയിക്കും. രാജാധിരാജ, വിനയവും പ്രധാനമാണ്.
0: ഇതൊക്കെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് അതൊന്നുമല്ല. നമ്മെ അലട്ടുന്ന ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്.
4: മഹാരാജൻ ചോദിച്ചാലും.
0: ചോദ്യങ്ങൾ ഇതാണ്. ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ്? ഓരോരുത്തരായി ഉത്തരം പറഞ്ഞോളൂ.
2: മഹാരാജാവേ, അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തി തുടങ്ങാൻ യോജിച്ച സമയം ഏതാണെന്നാണ്. ഒരു നിമിഷം മാത്രം മതി കാലം മാറാൻ, ഒരു വാക്ക് മാത്രം മതി വിധി മാറാൻ. പക്ഷേ ഓരോ പ്രവൃത്തിക്കും ഒരു താളമുണ്ട്. ആ താളം അറിയണമെങ്കിൽ ഒരു പട്ടിക തയ്യാറാക്കുക, ഓരോ പ്രവൃത്തിയും എഴുതി ചേർക്കുക. ഏതാണ് ആദ്യം, ഏതാണ് ഒടുവിൽ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഓരോ നിമിഷവും അതിൻ്റെതായ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു മഹാരാജൻ.
3: മഹാരാജൻ, എൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ പ്രവൃത്തിയും ഓരോ നദി പോലെയാണ്. ഒഴുക്കെങ്ങോട്ട് എപ്പോൾ ശക്തമാകുമെന്നറിയില്ല. ശരിയായ സമയം വെറും തോന്നൽ മാത്രം. ചുറ്റുമൊന്ന് നോക്കിക്കേ. കാറ്റ് വീശുന്നത്, മഴ പെയ്യുന്നത്, ഇലകൾ പൊഴിയുന്നത് എല്ലാം ഒരു സൂചനയാണ്. ഓരോ സൂചനയും ഓരോ പുതിയ വഴി തുറന്നേക്കാം. അതിനനുസരിച്ച് നീങ്ങുക, അതാണ് വിവേകം.
4: മഹാരാജാവേ, എത്രയെത്ര സൂക്ഷ്മതയോടെ നോക്കിയാലും കാഴ്ചകൾക്കപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ ഓരോ പ്രവൃത്തിക്കുമുണ്ട് ഓരോരോ സമയം. അത് അങ്ങയ്ക്ക് തനിച്ചറിയാൻ കഴിയില്ല. രാജസദസ്സുണ്ടല്ലോ, അറിവിൻ്റെ ആഴങ്ങൾ അറിഞ്ഞവരാണവർ. അവരുടെ കണ്ണുകളുണ്ട്, നാടിൻ്റെ സ്പന്ദനമറിയുന്ന കാതുകളുണ്ട്. അവരൊരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ സത്യം തെളിയും. അവിടെയുണ്ട് ഓരോ പ്രവൃത്തിക്കുമുള്ള ശരിയായ സമയം.
5: മഹാരാജൻ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചെന്ന് വരാം. ശരിയായ സമയം ഒരു മാന്ത്രിക ചരടാണ്. ഓരോ പ്രവൃത്തിയും തുടങ്ങേണ്ടത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്.

0: നല്ല ഫലത്തിനായി അത് മുൻകൂട്ടി അറിയാൻ ഈ പണ്ഡിതന്മാർക്കാവില്ല. അതിന് മാന്ത്രികർ തന്നെ വേണം. അവരുടെ കഴിവുകൾ അത്ഭുതങ്ങളുടെ താക്കോലാണ്. അവർക്ക് മാത്രമേ കഴിയൂ സമയം പറഞ്ഞു തരാൻ. ഓരോ നിമിഷത്തിൻ്റെയും വിലയറിയുന്ന മാന്ത്രിക വിദ്യ അറിയുന്നവർ കാലത്തെ അറിയും, നക്ഷത്രങ്ങളെ വായിക്കും.
1: ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവാവാം.
2: മഹാരാജാവേ, ആരാണ് പ്രധാനപ്പെട്ടവർ എന്നതാണ് അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം. അങ്ങ് തേടുന്ന ഉത്തരം ഒട്ടും അകലെയല്ല. അങ്ങയുടെ ഉപദേഷ്ടാക്കളാണ് പ്രധാനപ്പെട്ടവർ. രാജതന്ത്രം മെനയുമ്പോൾ, നീതിയുടെ പാത തെളിക്കുമ്പോൾ അവരുടെ വാക്കുകൾ വെളിച്ചം വീശുന്നു. അവർ നൽകുന്ന ഉപദേശം അമൂല്യമായ രത്നം പോലെ കാത്തു സൂക്ഷിക്കുക. അവരാണ് അങ്ങയുടെ ശക്തി.
3: മഹാരാജൻ, വൈദ്യന്മാരാണ് വേണ്ടപ്പെട്ടവർ. ഈ ലോകത്ത് ജീവൻ ഏറ്റവും വലുതാണ്. ആ ജീവനെ സംരക്ഷിക്കുന്ന വൈദ്യന്മാർ ദൈവതുല്യരല്ലേ? രോഗം വരുമ്പോൾ ആശ്വാസമാകുന്നത് അവരാണ്. വേദനയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും അവരല്ലേ? മരണത്തിൽ നിന്ന് പോലും നമ്മെ തിരികെ കൊണ്ടുവരുന്നതും അവരാണ്. അതിനാൽ അവരല്ലേ രാജൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ?
4: മഹാരാജാവേ, ആരാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാർ? ആരാണ് അതിർത്തികളിൽ രക്തം ചിന്തി കാത്തു നിൽക്കുന്നത്? യോദ്ധാക്കൾ. അവരാണ് അങ്ങയുടെ രക്ഷകർ. അവരില്ലെങ്കിൽ ഈ രാജ്യമില്ല, ഈ കിരീടമില്ല, ഈ കൊട്ടാരം പോലുമില്ല. അവർ പടവാളുമായി നിൽക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങുന്നു. അവർ ജീവൻ വെടിഞ്ഞും നമ്മളെ സുരക്ഷിതരാക്കുന്നു. അവരുടെ ധീരതയാണ് ഈ രാജ്യത്തിന്റെ ശക്തി. അവരാണ് മഹാരാജാവേ അങ്ങയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ.
1: ശരി ശരി ശരി. എങ്കിലിനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക.
2: ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ത്? അതാണ് അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം. മഹാരാജാവേ, ശാസ്ത്രമാണ് പ്രധാനപ്പെട്ട പ്രവൃത്തി. അതിലുണ്ട് പ്രപഞ്ചം മുഴുവൻ. ശാസ്ത്രം വെളിച്ചമാണ്, അന്വേഷണമാണ്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്തലാണ്. അതെ, ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. കാരണം അത് നമ്മെ നമ്മളാക്കുന്നു.
3: മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നതാണ് പ്രധാനം. സിംഹാസനത്തിലിരുന്ന് ആജ്ഞാപിക്കുന്നതല്ല അത്. പടയാളികളുടെ ഹൃദയം അറിഞ്ഞു പ്രവർത്തിക്കണം. തന്ത്രങ്ങളുടെ വല കൃത്യമായി വിരിക്കുന്നതാണ്, വിജയത്തിന്റെ കൊടി ഉയർത്തിപ്പാറിക്കുന്നതാണത്. സ്തുതിഗീതങ്ങൾ കേട്ട് സ്വയം മറക്കുന്നതല്ല രാജൻ. മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് പ്രധാനം. അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, പ്രജകളുടെ രക്ഷയാണത്.
4: മഹാരാജൻ, ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥനകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ആരാധന ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശ്വരന്റെ കാരുണ്യം തേടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കർമ്മം. അതെ, മതവിശ്വാസം, അത് മാത്രമാണ് പ്രധാനം. ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ധനം. മതപരമായ വിശ്വാസവും ആരാധനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
1: വിചിത്രമായിരിക്കുന്നു, എല്ലാവർക്കും ഉണ്ട് ഉത്തരങ്ങൾ, പക്ഷേ അതിലൊന്നും നമുക്ക് തൃപ്തി തോന്നുന്നില്ല. എല്ലാം വെറും വാദങ്ങൾ മാത്രം. ഈ ഉത്തരങ്ങൾ നാം തള്ളിക്കളയുകയാണ്. ഇവിടെ കിട്ടാത്ത ശരിയെ തേടി നാം യാത്ര തുടങ്ങുന്നു. മഹാപണ്ഡിതനായ ഒരു സന്യാസിയുണ്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിനേ കഴിയൂ. അദ്ദേഹം അറിയുന്ന സത്യം, അത് നമുക്ക് ആവശ്യമുണ്ട്. ആ സദസ് പിരിയുകയാണ്, നാം യാത്രയാവുകയാണ്, ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര.
2: കൽപ്പന പോലെ

0: അംഗരക്ഷകൻ വരൂ.
1: അടിയൻ.
0: ആ, കിഴക്ക് ദിക്കിൽ വനത്തിനുള്ളിൽ ഒരു കുടിലുണ്ട്. അവിടെ ഒരു സന്യാസി വസിക്കുന്നുണ്ട്. അദ്ദേഹം ആ കുടിൽ വിട്ട് മറ്റെങ്ങും പോകാറില്ല. സാധാരണക്കാരെ മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് നാം വേഷം മാറിപ്പോകണം. രാജകീയ അടയാഭരണങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണം. അധികാരത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം മാറ്റിവെക്കണം. സാധാരണക്കാരൻ്റെ ജിജ്ഞാസയോടെ, ഭക്തൻ്റെ വിനയത്തോടെ നമുക്ക് പോകാം. ഒരുപക്ഷേ വലിയ സത്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചേക്കാം. അംഗരക്ഷക, തയ്യാറാകൂ.

0: യാത്ര തുടങ്ങാം. കിഴക്കൻ വനത്തിലേക്ക്, സന്യാസിയുടെ കുടിലേക്ക്.
1: കൽപ്പന പോലെ
0: പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ
1: അടിയൻ.

0: രാജകീയതയുടെ ആടയാഭരണങ്ങളില്ലാത്ത നാം ഇപ്പോൾ ഒരു സാധാരണക്കാരൻ. എങ്കിലും കാട്ടുവഴിയിൽ ഒരുപക്ഷെ ആരെങ്കിലും നമ്മെ കണ്ടാൽ സംശയിക്കുമോ എന്നൊരു ഭയമുണ്ട്.
1: എങ്കിൽ പദ്ധതികളെല്ലാം തകരും. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കില്ല രാജൻ.
0: സന്യാസിയുടെ കുടിലെത്തുന്നതുവരെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന.
1: അങ്ങിപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഞാനും വേഷം മാറിയാണെങ്കിലും മഹാരാജൻ അറിവു തേടിയുള്ള യാത്രയല്ലേ ഇത്?
0: ഈ മൺപാതകൾ സാക്ഷിയാകുമ്പോൾ ഓരോ ചുവടും ഓരോ പാഠമാകുന്നു. കൊട്ടാരക്കെട്ടിനേക്കാൾ മിഴിവുള്ള അനുഭവങ്ങളല്ലേ മുന്നിൽ. അധികാരത്തിൻ്റെ ഭാരമില്ലാതെ ഒരു സാധാരണക്കാരനായി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം അറിയുന്ന പോലെ.
1: പ്രജാക്ഷേമ തൽപരനായ അങ്ങയുടെ തിരിച്ചറിവാണ് ഇത്.
0: വല്ലാത്ത വിശപ്പുണ്ട്. ഒരു കുന്നോളം അന്നത്തിനുള്ള വിശപ്പ്. സമുദ്രം മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹം. ഒരു യുഗം മുഴുവൻ നടന്ന പോലൊരു ക്ഷീണം. ഈ വിശപ്പും ദാഹവും ക്ഷീണവും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രജകളെ അറിയാനുള്ളത്. അറിവ് തേടിയുള്ള ഈ യാത്ര രാജാവിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്ര കൂടിയാണ്.
1: അതേ രാജൻ.

0: അങ്ങനെ സന്യാസിയുടെ നോട്ടമെത്താത്ത ദൂരത്തിൽ നമ്മൾ സന്യാസിയുടെ കുടിലിനടുത്തെത്തി. ആ, അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇവിടെ ഈ മരങ്ങളുടെ മറവിൽ നീ നിൽക്കുക. ഞാൻ തനിച്ചു പോയാൽ മതി. നോക്കൂ, ആ സന്യാസി ഉദ്യാനത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്.
1: അതെ,
0: ഏതായാലും ഞാൻ പോയി വരാം.
1: കൽപ്പന പോലെ.

0: അങ്ങയുടെ അരികിലേക്ക് വരാമോ?
1: ഓ, വരാമല്ലോ. ആരാ? എവിടുന്ന്?
0: ഞാൻ ഒരു ഒരു കൃഷിക്കാരനാ, പടിഞ്ഞാറേ ദിക്കു നിന്ന്.
1: ആ, അപ്പോ ഒത്തിരി ദൂരം നടന്ന് ക്ഷീണിച്ചാണ് വരവ്.
0: അയ്യോ, അത്രത്തോളം ക്ഷീണമൊന്നുമില്ല സന്യാസി ശ്രേഷ്ഠൻ.
1: എന്താ ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ? പടിഞ്ഞാറേ ദിക്കു നിന്ന് കാതങ്ങൾ താണ്ടി ഇവിടെ വരണമെങ്കിൽ എന്തോ അലട്ടുന്ന പ്രശ്നം ഉണ്ടായിരിക്കണമല്ലോ.
0: അതെ അതെ ശ്രേഷ്ഠൻ.
1: ഇവിടെ വരുന്നവരെല്ലാം ആവലാദികളും വേവലാദികളും ഉള്ളവരാണ്. പരിഹാരം ചോദിച്ചു വരുന്നവർക്ക് എനിക്കറിയാവുന്ന ഇവക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും.
0: അതെ അതെ, അതറിഞ്ഞിട്ടാ വരുന്നത്.
1: ഓ, ഇത്രയകലെ വരെ എന്നെ കുറിച്ച് കേൾവിയുണ്ടോ?
0: അതെ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക്

0: പ്രത്യേകിച്ച് അങ്ങയെക്കുറിച്ച് അറിയാം.
1: എന്റെ പരിമിതമായ അറിവുകൾ പാവങ്ങളായ സാധാരണക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അവരാകുമ്പോൾ ഞാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് പ്രവർത്തിക്കും. അവർക്കതിന്റെ ഗുണവും ഉണ്ടാവും. ഈ ഉന്നതർക്കൊക്കെ അറിവ് പകർന്നു കൊടുക്കാൻ ഞാൻ ആണല്ല.
0: അയ്യോ സന്യാസി ശ്രേഷ്ഠ, ആവലാദികളില്ല. എന്നാൽ ആവലാദി പോലെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നത്. അങ്ങേ കുടിലിന്റെ മുറ്റത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നന്നായി വിയർക്കുന്നുമുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നുമുണ്ട്.
1: സ്വാഭാവികം.
0: അല്ല, അങ്ങിവിടെ തനിച്ചാണോ? ഈ ഏകാന്തതയിൽ എങ്ങനെ കഴിയുന്നു? ഒരു വാക്കുപോലും മിണ്ടാൻ ആളില്ലാതെ.
1: ഞാൻ ഏകനാണ്, പക്ഷേ ഏകാന്തനല്ല. ഈ പ്രകൃതിയാണ് എന്റെ കൂട്ട്. ഈ മണ്ണ് എന്റെ അമ്മയാണ്. കാറ്റും മഴയുമെല്ലാം എന്റെ തോഴ്. എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്, പക്ഷെ അവരാരും ഇവിടെ പാർക്കുന്നില്ല. അവരെന്റെ വാക്കുകൾ തേടിയെത്തും, സംശയങ്ങൾ ചോദിച്ചറിയും, മടങ്ങും. എന്നെപ്പോലെ ഏകാന്ത ജീവിതത്തിന് ഞാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണെങ്കിലും ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമല്ലേ?
0: എന്റെ സംശയ നിവാരണം ഇരുൾ മൂടിയ ചിന്തകൾക്ക് വെളിച്ചമാകും. അതിപ്പോൾ സാധ്യമാകുമോ? ആവോ.
1: ആ പുലർച്ചെ തുടങ്ങിയതാ. കുറച്ച് ധാന്യങ്ങളും ചെടികളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കണം. വിയർക്കുന്നു എന്നല്ലാതെ യാതൊരു ക്ഷീണവുമില്ല എനിക്ക്. പക്ഷേ ചോദ്യങ്ങൾ നട്ട് ഉത്തരങ്ങൾ വിളവെടുക്കേണ്ട സമയമായിരിക്കാം ഇത്. ആ ചോദിച്ചോളൂ. എനിക്ക് ജോലി ചെയ്യാം, ഒരു കൂട്ടുമാകും അല്ലേ? മണ്ണ് കിളയ്ക്കുമ്പോൾ വേര് പടരുന്ന പോലെ ഉത്തരങ്ങൾ തെളിഞ്ഞു വന്നേക്കും.
0: അത് ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ, അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഒരു ഭാരമായി മനസ്സിൽ നിങ്ങനെ കനം തോന്നുന്നു. ഇതുവരെയുള്ള എന്റെ പ്രവൃത്തികളെല്ലാം ഇതൊന്നും നോക്കാതെയായിരുന്നു.
1: ഒരു കാര്യം ചെയ്യും, അല്പനേരം ആ പാറമേലിരുന്ന് വിശ്രമിച്ചോളൂ. ഈ യാത്രയിൽ അങ്ങൾപ്പം ആശ്വാസം പകരട്ടെ ഈ നിമിഷങ്ങൾ.
0: ഓ, അങ്ങയുടെ നിർദ്ദേശം പോലെ.

0: എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാമോ?
1: ഓ, വന്നോളൂ. ഇവിടെ വാചാലതയ്ക്ക് സ്ഥാനമില്ലെങ്കിലും അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താണ് അങ്ങയെ ഇത്ര അധികം അസ്വസ്ഥനാക്കുന്നത്?
0: അല്ല, അങ്ങ് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങേക്കാവുമ്പോൾ കൃത്യമായ ഉത്തരം പെട്ടെന്ന് പറയാൻ കഴിയുമല്ലോ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ യാത്ര. സമയം വൈകുന്നുവോ എന്നൊരു ഭയം.
1: മനഃപൂർവ്വമല്ല, ഉത്തരം തേടി എന്റെ മനസ്സും അലയുകയാണ്. അത്ര എളുപ്പം വഴങ്ങുന്നതല്ല ആ ചോദ്യങ്ങൾ. സമയം വേണം. ഈ കാടിൻ്റെ നിശബ്ദതയിൽ, ഏകാന്തതയുടെ ആഴങ്ങളിൽ ചിന്തകൾക്ക് വിഹരിക്കാൻ ഒരിടം വേണം. ഇപ്പോഴത്തെ പണിത്തിരക്കിനിടയിൽ ഉത്തരം കണ്ടെത്തുക ദുഷ്കരം. ജോലി നിർത്തി ഉത്തരം തേടിയാൽ ഇന്നത്തെ കർത്തവ്യം പാതി വഴിയിലുമാകും. കാത്തിരിക്കുക, കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഉത്തരം നൽകും. എന്താ?
0: ഓ, അങ്ങ് ക്ഷീണിച്ചു പോയി. അങ്ങയുടെ അധ്വാനം കാണാതിരിക്കാനാവില്ല. അല്പമൊന്നു വിശ്രമിച്ചാലും.
1: ഓ, അതൊക്കെ സ്വാഭാവികമല്ലേ. കാടിൻ്റെ ചൂടും തണുപ്പുമേറ്റ് കടന്നു വന്ന വഴികളിലെ കാഠിന്യം, അതൊരു ക്ഷീണമല്ല, ജീവിതത്തിൻ്റെ താളമാണ്. അതിനപ്പുറം ഒരു തളച്ചൊന്നും എനിക്കില്ല.
0: അയ്യോ, ദയവായി അങ്ങൊന്ന് വിശ്രമിക്കൂ. ബാക്കിയുള്ള ജോലി മുഴുവൻ ഞാൻ ചെയ്യാം. അങ്ങയുടെ തണലിൽ അല്പനേരം എനിക്കും കിട്ടട്ടെ ഒരനുഗ്രഹം.
1: വേണ്ട വേണ്ട, ഈ കാടിൻ്റെ ഏകാന്തതയിൽ ഞാനൊരു സന്യാസി. ആരുടെയും സഹായം തേടാനില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ സ്വയം കണ്ടെത്തുകയാണ് ഞാൻ.

0: ചെയ്യേണ്ടതെല്ലാം എൻ്റെ കർമ്മം. അത് ഞാൻ തന്നെ ചെയ്ത് തീർക്കണ്ടേ? അതാണ് എൻ്റെ ശീലവും.
1: അയ്യോ, അങ്ങയെ സഹായിക്കാനാണെന്ന് കരുതേണ്ട. ഈ മണ്ണിൽ അല്പം ജോലി ചെയ്യാനുള്ള മോഹം കൊണ്ടാണ്. ഇനി ഞാൻ ചെയ്യാം.
0: ആ, എനിക്ക് ചെയ്തോളൂ.
1: ഓ,
0: ഈ മണ്ണ് ആരുടേതുമല്ലോ. ഞാൻ ഈ തണലിൽ അല്പനേരം ഇരിക്കാം.
1: ആ.

0: അല്ല, കൃഷിക്കാരനാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ആ കൈകൾക്ക് മണ്ണിന്റെ ഗന്ധം അത്ര പരിചിതമല്ലെന്ന് തോന്നുന്നു.
1: അല്ല,
0: വേഗത്തിൽ ക്ഷീണിച്ചില്ലേ? ഇനി ഞാൻ ചെയ്തോളാം, സാരമില്ല. അവിടെ മാറിയിരുന്നോളൂ, അങ്ങോട്ട്.
1: അങ്ങ് എന്നോട് ക്ഷമിക്കണം, നേരം ഇത്രയായിട്ടും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വാക്ക്, ഒരു മറുപടി. അങ്ങയുടെ മൗനം ഒരു കടൽ പോലെ എന്നെ വലയം ചെയ്യുന്നു.
0: ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഏയ്, അത് ഞാൻ മറന്നിട്ടില്ല, മറക്കാനാവില്ല. കാരണം ഓരോ ചോദ്യവും ഓരോ വിത്താണ്, ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന വിത്ത്. മറുപടി നൽകണമെങ്കിൽ അതിന് മുളപൊട്ടാൻ സമയം വേണ്ടേ?
1: ക്ഷമിക്കണം, ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യ മയങ്ങുന്നു. ഇനിയെങ്കിലും അല്ല, അങ്ങക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ.
0: ഏയ്, ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. നോക്കൂ, സൂര്യൻ ഇന്നത്തെ ജോലി പൂർത്തിയാക്കി മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പോകുന്നു, എന്നിട്ടും നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ഉത്തരം ഇനിയും തേടാനില്ലേ? രാത്രിയുടെ നിശബ്ദതയിൽ ആ ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഒരു നക്ഷത്രം പോലും എന്നെ തിളങ്ങും. അതുവരെ കാത്തിരിക്കാം.

ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ. സംവിധാന സഹായം എൻ സുനിത, ദീപാ വി എൻ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി തൃശൂർ.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന

0: വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് സ്വധാർ ഗൃഹ് സ്കീം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക

0: എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പെൺകുട്ടികൾക്ക് 18 വയസ്സ് വരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സ് വരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി. സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റൽ

0: ബാരലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി N ശംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ July 7 ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ IHRD കോട്ടയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 4 വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. CACAP.IHRD.AC.IN എന്ന ലിങ്ക് വഴിയോ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005057. നമ്പർ ഒരിക്കൽ കൂടി 8547005057. സർക്കാർ ITIകളിൽ 2026 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 6 വൈകിട്ട് 5 വരെ ദീർഘിപ്പിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഈ മാസം 9

ഇതിനകം അപേക്ഷയുടെ പ്രിന്റൌട്ട്, അസൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം ഏറ്റവും അടുത്ത സർക്കാർ ITI നേരിട്ടെത്തി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. ഓൺലൈനായി അടയ്ക്കേണ്ട അപേക്ഷാ ഫീസ് 100 രൂപ. ഡ്രാഫ്റ്റ്സ്മാന് സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് ഉള്ളത്. അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല. എല്ലാ ട്രേഡുകളിലും 30% വനിതാ സംവരണവും SC ST വിഭാഗത്തിന് നിയമാനുസൃത സംവരണവും ലഭിക്കും. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. പാലക്കാട് കൂട്ടുപാത ലക്കിടെ മൈ ജിം ഫിറ്റ്നസ് ഹബിൽ സംഘടിപ്പിക്കുന്ന കോഴ്സിലേക്ക് ഫിറ്റ്നസ് രംഗത്ത് തൊഴിൽ സാധ്യതകൾ തേടുന്ന യുവജനങ്ങൾക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയായവർക്കാണ് പുതിയ ബാച്ചിലേക്ക് പ്രവേശനം. അടിസ്ഥാന യോഗ്യതയായി +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കണം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് ആൻഡ് പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 17, 24 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. സേവന വാർത്തകൾ സമാപിച്ചു.

0: schools in Mumbai, Thane and Palghar. Flood-like conditions were reported from parts of Palghar district, affecting road and rail traffic. In Raigarh, major rivers including the Savitri, Kundalika and Ulhas are flowing at full capacity, while waterlogging was reported in Mahad. Continuous rain has also raised water levels in Panchaganga and other rivers in Kolhapur. Meanwhile, the India Meteorological Department has issued a red alert for Mumbai, Thane, Palghar and the Ghat areas of Pune and Satara for the next 2 days, while an orange alert remains in force for the Ghat areas of Raigarh, Ratnagiri and Nashik. The India Meteorological Department has also issued a yellow alert in all the 14 districts of Kerala for today. The yellow alert will continue in 3 districts tomorrow. An orange alert has been issued for Kannur and Kasaragod districts for Monday and for Kannur, Kasaragod and Kozhikode on the 7th of this month. Heavy rainfall is expected to continue until the 8th of this month. Due to adverse weather conditions and rough seas, fishermen have been advised not to venture into the sea along the Keralam, Lakshadweep and Karnataka coasts. In sports, in men's cricket, India have set a target of 191 for England in the second T20 international of the 5-match series at Old Trafford in Manchester. In reply, England was 16 for 2 in 2.2 overs when reports last came in. Opting to bat first, India posted 190 runs for the loss of 7 wickets in their allotted 20 overs. Ishan Kishan scored 49 off 40 balls, while Abhishek Sharma contributed 43 runs off 24 balls. Earlier, Vaibhav Suryavanshi created history by becoming the youngest player to make his international debut for India. Vaibhav made his debut at the age of 15 years and 99 days, surpassing the long-standing record held by Sachin Tendulkar, who made his India debut at the age of 16 years and 205 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates CG Semi Outsourced Semiconductor Assembly and Test Facility in Sanand, Gujarat to strengthen chip manufacturing ecosystem. Prime Minister Modi says India successfully overcame West Asia crisis through timely decisions, effective diplomacy and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: Akashavani, samayam 9 mani kazhinju 15 minute.
2: വൂഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് വുഷു താരം നന്ദന എസ് ആണ്. നന്ദന, സ്വാഗതം.
4: താങ്ക് യു.
3: വുഷു എന്ന കായിക ഇനത്തിലേക്ക് നന്ദന വന്നത് എങ്ങനെയാണ്?
4: എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ SNHS ഉടമലക്കൽ സ്കൂളിൽ നിന്നാണ്. അവിടെ നമ്മുടെ PT സാറാണ് ആദ്യമായിട്ട് വുഷു എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ മെയിനായിട്ടും കരാട്ടെയാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു കരാട്ടെ പഠിക്കുമല്ലേ, അപ്പോൾ എന്തായാലും വുഷു കൂടി എന്തായാലും താല്പര്യം കാണുമല്ലോ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ആദ്യമായിട്ട് എടുക്കാൻ വന്ന അരുൺ എന്ന് പറയുന്നൊരു സാറാണ്. സാറാണ് ഫസ്റ്റ് എനിക്ക് വുഷു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ 8th ക്ലാസ്സിൽ വെച്ച് പങ്കെടുത്ത്, അവിടെ നിന്ന് ജില്ല ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോയി, പക്ഷേ പാർട്ടിസിപ്പേഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് നേരെ +1 വന്നു. കാരണം 9th ഉം 10th ഉം മത്സരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട് മത്സരം ഒന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് +1 മത്സരിച്ചു, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നാഷണൽ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺ സാറ്, സാറിൻ്റെ മാഷായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഇപ്പം ഇതുവരെ എത്തിയത്.
3: വുഷുവിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതായത് എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കാണലോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലും കണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നു?
4: ഇല്ല, ആദ്യം എന്നോട് PT സാറ് പറഞ്ഞു ഇതുപോലെ വുഷു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനും എന്തായാലും കരാട്ടയിലുള്ളതല്ലേ, ട്രൈ ചെയ്ത് നോക്കാൻ നേരിട്ട് പോയി. അപ്പോഴാണ് അരുൺ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ഇതില് ലൈക്ക് കരാട്ടെ പോലെ കിക്ക് പഞ്ച് എല്ലാം ഉണ്ട്, പക്ഷെ ഫുൾ കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഐഡിയസ് ഒന്നുമില്ല. പിന്നെ സാറ് തന്നെ കുറച്ച്

0: വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
1: വുഷുവിലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നല്ലേ?
0: അതെ.
1: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: കരാട്ടെ ഞാൻ 4-ാമത്തെ വയസ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ്. അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നിങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ, അച്ഛൻ ഞാനും വരുന്നു, എനിക്കും പഠിക്കണം. കാരണം ചേട്ടനും അപ്പോഴാ ഒരു ടൈമിലൊക്കെ കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര താല്പര്യം, അച്ഛൻ ഞാനും വരുന്നു, ഞാനും പഠിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ മക്കള് വാ, നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നാഷണല് കഴിഞ്ഞ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗെയിംസിന്.
1: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ ഉഷുവിൽ ഉണ്ടായിട്ടുള്ളത്?
0: ഉഷു സ്കൂൾ ഗെയിംസ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേലോ ഇന്ത്യ സൗത്ത് സോൺ 3rd മെഡല്, പിന്നെ അതിനെ ഛത്തീസ്ഗഡിൽ വെച്ച് അതിന്റെ നാഷണൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോൾഡ് മെഡലും, പിന്നെ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് നാഷണൽ ലെവലില് 3rd അടിച്ചു.
1: ഉഷു എന്ന താരത്തോടൊപ്പം തന്നെ ഒരു പരിശീലക കൂടിയാണ്, കുറെ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഉഷു. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് അത് ബാക്കിയുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. കാരണം ബാക്കിയുള്ള കുട്ടികളും അത് പഠിക്കണം, ലൈക്ക് സ്പോർട്സ് എന്നുള്ള ഒരു ഇവന്റ് ഇങ്ങനെ മുന്നോട്ട് വളർന്നു വരണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് പഠിക്കുന്നു അത് കുറച്ചുകൂടി പറഞ്ഞു കൊടുത്ത് എന്നേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്.
1: ഇപ്പൊ നിലവിൽ ആ ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു സെന്റർ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
0: ഞങ്ങൾക്ക് കരാട്ടയ്ക്ക് വേണ്ടി മെയിൻ ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും. പിന്നെ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് 1-2 ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്.
1: ഈ ഒരു ഉഷു അല്ലെങ്കിൽ കരാട്ടെ പ്രധാനമായിട്ടും ഉഷുവിലാണ് നേട്ടങ്ങളുള്ളത്. അപ്പൊ ഇതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ദിവസേനയുള്ള രാവിലെ എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയക്രമം എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പരിശീലന ക്രമം എങ്ങനെയാണ് എന്ന് പറയാം.
0: മെയിൻ ആയിട്ടും ബൈജു സാറിന്റെ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാല് ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വെച്ചിട്ടാണ്. ബൈജു സാറ് ആഴ്ചയിൽ ഒരിക്കലേ വരാറുള്ളൂ, വീക്കിൽ 1 ക്ലാസ്സേ ഉള്ളൂ. ബാക്കി ഡെയിലി പ്രാക്ടീസ് അച്ഛനാണ് തരുന്നത്. അച്ഛൻ രാവിലെ ഞാൻ എഴുതിക്കാൻ മടിച്ചാൽ എന്നെ പുഷ് ചെയ്ത് എഴുപ്പിക്കും, എന്നിട്ട് പറയും വാ പ്രാക്ടീസ് ചെയ്യാം മക്കളെ, എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നേടാൻ പറ്റൂ. അപ്പൊ അച്ഛനാണ് രാവിലെ നിൽക്കുന്നതും. അച്ഛൻ ഇഞ്ചുറി പറ്റാറും ഉണ്ട്, പക്ഷെ എന്നോടത് പറയാറില്ല, കൂടുതൽ അമ്മയുടെ അടുത്താണ് പറയണത്. എന്നിട്ട് പറയും അവളോട് പറയണ്ട, അവക്ക് സങ്കടം ആവണമെങ്കിലോ എന്ന് എഴുതിട്ട് അച്ഛനാണെങ്കിൽ കൂടുതൽ പുഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. പിന്നെ സാറിന്റെ ക്ലാസ്സിലും പോവാറുണ്ട് ബൈജു സാറിന്റെ ക്ലാസ്സിൽ.
1: ഉഷുവായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
0: ഇത് വെയിറ്റ് കാറ്റഗറിയാണ്. ഞാനിപ്പോ മത്സരിക്കുന്നത് ഫൈറ്റിംഗ് വിഭാഗത്തിലാണ്, അപ്പം അത് വെയിറ്റ് കാറ്റഗറിയാണ്. ഇപ്പൊ ഞാന് മേ ബി ചില സമയത്ത് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് 1 മന്ത് ഒക്കെ ഗ്യാപ്പ് വരും മത്സരത്തിന് വേണ്ടിയിട്ട്. അതാവുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ടി വരും, ഇല്ല നമ്മൾ അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്.
1: അച്ഛനൊരു കരാട്ടെ പരിശീലകനാണ്, താരമൊക്കെയാണ്. അപ്പോ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ഞാൻ മെയിൻ ആയിട്ടും ജയിക്കാനുള്ളതിന്റെ കാരണം തന്നെ എന്റെ പാരന്റ്സും എന്റെ ബ്രദറൊക്കെയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മെഡൽ കിട്ടിയതിന്റെ കാരണം തന്നെ. കാരണം ഏതൊരു മത്സരത്തിന് പോയിരുന്നാലും അമ്മയാണ് കൂടെ വരുന്നത്. ഇനി അത് എത്ര ദൂരം ആയിരുന്നാലും അമ്മ കൂടെ വരും. പക്ഷെ അമ്മക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ പറയും, മക്കളെ തളരല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്, നീ ഇങ്ങനെ ചെയ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കരുത്, ചെയ് ചെയ് ചെയ് കൈയൊക്കെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്ക്, എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ് ചെയ്യുന്ന പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയും അച്ഛനും ആയിരുന്നാലും ചേട്ടനായിരുന്നാലും എപ്പോഴും ചേട്ടൻ പക്ഷെ കൂടെ അങ്ങനെ വരാറില്ലെങ്കിൽ അപ്പോഴെപ്പോഴും വിളിക്കും, വിളിച്ചിട്ട് പറയും നീ നല്ലോല്ലോ ചെയ്യണം, കുട്ടികളെ ഒന്നും കണ്ട് പേടിക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, കോൺഫിഡൻസ് വേണം, കളയരുത്, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലപോലെ എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരിതാണ്. പിന്നെ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് വരുമ്പോഴത്തേനും എന്നെ എവിടെ ഏത് സ്ഥലത്തായിരുന്നാലും കൊണ്ടുവന്ന സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിക്കും, ചേട്ടാ നമുക്ക് പോവാമോ, എനിക്ക് അവിടെ മത്സരമുണ്ട്, ആ പോവാം, പിന്നെന്താ എത്ര മണിക്ക് വരണം, ചേട്ടൻ ബൈക്ക് കൊടുത്തോണ്ട് വരും, ഇനി എത്ര താമസിച്ചിട്ടായിരുന്നാലും ചേട്ടൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ആക്കി നിൽക്കും. ഇനി ഉഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള മത്സരങ്ങളാണെങ്കിൽ അരുണൻ എന്ന് പറഞ്ഞൊരു മാമനുണ്ട്, ഞാൻ വിളിക്കുന്ന ഉല്ലാസം എന്നാണ്. ആ മാമൻ എന്നെങ്ങനെ വിളിച്ചിട്ട് പറയും, ആ നന്ദനെ ഇന്ന എത്രാം തീയതി മത്സരമുണ്ട്, നീ ഇറങ്ങണില്ലേ? അവന് ഓ മാമ പ്രാക്ടീസിന് പറഞ്ഞേ, രാവിലോട്ട് വൈകിട്ട് വരാം, ക്യാമ്പുണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നെങ്ങനെ വിളിക്കുന്ന ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളുടെ പാരന്റ്സ്, അവരെല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
1: ഇപ്പൊ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അപ്പോൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അധ്യാപകരുടെ സഹായം അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ എന്തൊക്കെ?
0: ഞാൻ ഗവൺമെന്റ് വുമൻസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. ബി എ ഇംഗ്ലീഷ് ഇപ്പോൾ തേർഡ് ഇയർ ആണ്. ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് അവിടുത്തെ എന്റെ പി ടി സാറിനെ പറ്റിയിട്ടാണ്. സാറാണിങ്ങനെ എപ്പോഴും നന്ദന ഓക്കെ നന്ദന പോണം ജയിച്ചിട്ട് വരൂ, എപ്പോഴും സാറിങ്ങനെ എന്തിനു പോരുന്നാലും ജയിച്ചിട്ട് വരൂ, ഇത്

0: പറയും സാർ. എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സപ്പോർട്ടാണ്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും സ്പോർട്സിനൊക്കെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. ഞാൻ മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ ടീച്ചർ എന്നെ വിളിക്കും, വിളിച്ചിട്ട് പറയും നന്ദന അത് ചെയ്തിട്ടില്ല, അതെന്താ ചെയ്യാത്തത്, പെട്ടെന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞ ടീച്ചർമാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും. ഞാനിപ്പോ ജെയ്സൺ എന്ന് പറഞ്ഞപ്പോ ഒരു അവര് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു മോളെ നീ ഇത്രയും ലെവലിലൊക്കെ എത്തും നമ്മൾ അറിഞ്ഞിട്ടില്ല, വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്നായിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിളിച്ചു എന്തായി മത്സരം, എന്തായി, നീ ജയിക്കും, നീ തന്നെ ജയിക്കും, നോക്കി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
1: കോളേജിലെ സപ്പോർട്ട് പോലെ തന്നെ നാട്ടിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു പിന്തുണ, നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്?
0: നാട്ടില് നല്ല സപ്പോർട്ടാണ്. കാരണം അവരിങ്ങനെ പറയും ആ മോളെ മത്സരത്തിന് പോകുന്നല്ലേ, ആ എന്തായാലും ജയിച്ചിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരാട്ടെ ഫാമിലിയിലുള്ള കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ പറയും ആ ചേച്ചി പോയിട്ട് വരുമ്പോ ജയിച്ചിട്ട് വരണം, മെഡൽ അടിച്ചിട്ട് തന്നെ വരണം എന്നിങ്ങനെ അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഈ ജയിക്കുന്നതിന്റെ മെയിൻ കാരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട് നീ പോയിട്ട് ജയിക്കണം, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം അവരിലുണ്ട്.
1: പൊതുവെ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ പോലുള്ള ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങൾ പോലെ അത്ര ധാരണ പലർക്കും ഈ വുഷുവിനെ പറ്റിയില്ല. അപ്പൊ ആ വുഷു എന്ന ഒരു കായിക ഇനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് വുഷു, ഏത് തരത്തിലുള്ള ടൂർണമെന്റുകളാണ്, എങ്ങനെയാണ് വുഷു കളിക്കുന്നത്, വലിയ വലിയ ടൂർണമെന്റുകളുടെയൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
0: വുഷു മെയിൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ഇതൊരു ചൈനീസ് ആയോധന കലയാണ്. മെയിൻ ആയിട്ട് ഇത് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തൗലു വിഭാഗവും സാൻഷു വിഭാഗവും. അതിൽ ഞാൻ പഠിക്കുന്നത് സാൻഷു ആണ്. സാൻഷു മീൻസ് ഫൈറ്റിംഗ് ആണ്. അതിൽ കിക്ക്, പഞ്ച്, ത്രോ എല്ലാം വരുന്നുണ്ട്. തൗലു എന്ന് പറയുമ്പോഴത്തേ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റൈലാണ്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്, ബെയർ ഹാൻഡ് ഉണ്ട്, വെപ്പൺസ് വെച്ച് ചെയ്യുന്നതുണ്ട്, അങ്ങനെ പലതുണ്ട്. ഞാനത് പഠിക്കുന്നില്ല, ഞാൻ ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതിലാണ് ഇപ്പൊ എനിക്ക് മെഡൽ കിട്ടിയതും അതിലാണ്. ഇത് ഒരുപാട് മത്സരങ്ങളുണ്ട്, ലൈക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്.
1: കേരളത്തിൽ ഏത് രീതിയിലുള്ള ടൂർണമെന്റുകളാണ് നടന്നു വരുന്നത്?
0: കേരളത്തിൽ വന്നിട്ട് ജില്ലാ മത്സരമുണ്ട്, സ്റ്റേറ്റ് മത്സരമുണ്ട്, നാഷണൽ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗെയിംസ് വരുന്നുണ്ട്, അസോസിയേഷൻ മത്സരങ്ങളുണ്ട്.
1: ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു നില എങ്ങനെയാണ് ഈ ഉഷു മത്സരങ്ങളിൽ?
0: കേരളം ഇപ്പൊ 10-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: അപ്പോ ഈ ദേശീയ ഗെയിംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിന് മെഡലുകളൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
0: ആ കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് എന്തായാലും അങ്ങനെ മെഡൽ വന്നിട്ടില്ല, എന്നാലും ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ്?
0: നല്ലൊരു പ്രകടനമാണ്. ഇപ്പൊ വേൾഡിൽ തന്നെ ഉഷു 3-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: ഉഷുവും കരാട്ടയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്ദൻ ഒരു കലാകാരി കൂടിയാണ്, മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്തരം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: മിമിക്രി മോണാക്ട് അച്ഛൻ മോണാക്ടർ ആണ്. അപ്പം അച്ഛന്റെ നിന്നാണ് എനിക്ക് ആ ഒരു മോണാക്ട് ചെയ്യേണ്ട ഒരു ഇത് കിട്ടിയത്. കുഞ്ഞിലെ മുതലേ ഞാൻ മോണാക്ട് പഠിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ ഓരോ സ്കിറ്റ് തയ്യാറാക്കും, അത് പറഞ്ഞു തരും. കൂടുതലും അമ്മയും ചേട്ടനും കൂടെ ഇരുന്ന് കാണിച്ചു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ മിമിക്രി ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു 1-2 വർഷം ആവത്തേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നീ ചെയ്തു നോക്ക്, ചിലപ്പോൾ നിനക്ക് ചെയ്താൽ പറ്റും. അപ്പം അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ ജാവലിൻ ത്രോ, ഷോട്ട്, ഡിസ്കസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് ലെവലിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്.
1: കേരളോത്സവം
0: അതെ.
1: ഉഷു ആയാലും കരാട്ടെ ആയാലും കായിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാമോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം
1: എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 1-2 അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0: നമ്മള് ജയിക്കും എന്ന് പറഞ്ഞ് നിന്നിട്ട് ജസ്റ്റ് 1-2 പോയിന്റ് ഇതില് തോറ്റു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. കാരണം ജയിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് 1-2 ആ ഒരു നിലയ്ക്കൊക്കെ തോറ്റു പോകാറുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നാഷണൽ ലെവല് പോയി ഒരു മെഡൽ അടിക്കണം എന്നുള്ളത്. അതെനിക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റി, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആയോധന കല അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്ന സ്ത്രീകളും പെൺകുട്ടികളൊക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശീലിക്കുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിലൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊരു ഈ ഒരു ആയോധന കല തരുന്ന ഒരു ആത്മവിശ്വാസം അതെങ്ങനെ കാണുന്നു?
0: ആസ് എ വുമൺ എനിക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഭയങ്കര കോൺഫിഡൻസും, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തലമുറ മെയിനായിട്ടും പഠിച്ചിരിക്കണം. കാരണം പുറത്തിറങ്ങിയാലും വുമൻസ് ആർ നോട്ട് സേഫ്. അപ്പൊ നമ്മളിത് പഠിച്ചിരുന്നാൽ നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ബോഡി ഫിറ്റായിട്ട്

0: വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും.
1: ഇനിയിപ്പോ കായിക ജീവിതത്തില് വുഷു ആയാലും കരാട്ട ആയാലും, അപ്പൊ വുഷു ആണ് ഇപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനിയുള്ള ലക്ഷ്യം എന്താണ്? വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം വുഷുവില്?
0: ഞാനിപ്പോ തേർഡ് അടിച്ചു, അടുത്ത കൊല്ലം ഒരു ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നതാണ്.
1: എന്തായാലും ഇത്രയും നേരം കായിക ലോകത്തിൽ അതിഥിയായി എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദനയ്ക്ക് നന്ദി.
0: താങ്ക്യൂ.
2: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: 2-ാം 4-ാം ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി നമസ്കാരം. വനമഹോത്സവം പ്രകൃതി സംരക്ഷണത്തിനായുള്ള ജനകീയ ഉത്സവം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ജൂലൈ 1 മുതൽ 7 വരെ ഇന്ത്യയിൽ ദേശീയ വൃക്ഷത്തൈ നടീൽ ഉത്സവമായ വനമഹോത്സവം ആഘോഷിക്കുന്നു. വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന KM മുൻഷിയാണ് ഈ മഹത്തായ സംരംഭം ആരംഭിച്ചത്. 7 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വനമഹോത്സവത്തിന് പ്രാധാന്യമേറുകയാണ്. ആഗോളതലത്തിൽ നാം ഇന്ന് നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ നാശം, വർദ്ധിച്ചുവരുന്ന പരിസ്ഥിതി മലിനീകരണം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത്തരം ജനകീയ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. കൂടാതെ മഴയെ നിയന്ത്രിക്കുക, മണ്ണൊലിപ്പ് തടയുക, ഭൂഗർഭജലം നിലനിർത്തുക, ദശലക്ഷക്കണക്കിന് സസ്യ ജന്തുജാലങ്ങൾക്ക് അഭയകേന്ദ്രമൊരുക്കുക എന്നിവയും വനങ്ങളുടെ ധർമ്മങ്ങളാണ്. ആദിവാസി സമൂഹങ്ങളുടെയും വനവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെയും ഉപജീവന മാർഗം കൂടിയാണ് വനങ്ങൾ. എന്നാൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വനനശീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം എന്നിവ പല പ്രദേശങ്ങളിലും വനവിസ്തൃതി ക്രമാനുഗതമായി കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. മരം നട്ടുപിടിപ്പിക്കുക എന്നത് കേവലം ഒരു പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് വനമഹോത്സവം പോലുള്ള പരിപാടികൾ. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി കാലാവസ്ഥാ വ്യതിയാനം മാറിയിരിക്കുന്നു. ആഗോള താപനില വർധന, കഠിനമായ ഉഷ്ണതരംഗങ്ങൾ, ക്രമരഹിതമായ മഴ, പ്രളയം, വരൾച്ച, ഉരുൾപൊട്ടൽ എന്നിവ ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അടുത്ത കാലത്തായി അഭൂതപൂർവമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട്. കാർബൺ സിങ്കുകളായി പ്രവർത്തിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ വനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലൂടെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതും നശിച്ചുപോയ വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രകൃതിദത്ത മാർഗങ്ങൾ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ചൂട് കുറയ്ക്കാനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നയപരമായ പ്രതിബദ്ധത, ഗവേഷണങ്ങൾ, പൊതുജന പങ്കാളിത്തം എന്നിവയുടെ സംയോജനം പരിസ്ഥിതി പുനഃസ്ഥാപനത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. 2030 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകം 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിച്ചതായും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു.

0: तरीके से अपने मंत्रालय की प्रतिबद्धता, माननीय प्रधानमंत्री जी ने जो कॉप 2014 की दिल्ली डिक्लेरेशन के समय में करी थी कि हम 26 मिलियन हेक्टर को 2030 तक एक तरीके से रेस्टोरेशन का काम करेंगे। भारत सरकार अपने ग्रीन इंडिया मिशन में लगभग 1.7 लाख हेक्टर जमीन का कार्य हमने किया है और कैंपा के समर्थन से भी पिछले 5 वर्षों में 3.2 लाख हेक्टर का हम लोगों ने फॉरेस्टेशन करने का काम किया है।
1: ഇന്ത്യയിലുടനീളമുള്ള വനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിലെ 8 ദൌത്യങ്ങളിലൊന്നായ ദേശീയ ഹരിത ഭാരത ദൌത്യം 2014 ആരംഭിച്ചു. വനപ്രദേശങ്ങൾ പുനഃസ്ഥാപിക്കുക, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പ്രാദേശിക ജനങ്ങൾക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുക എന്നിവ പദ്ധതി ലക്ഷ്യമിടുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ വനവൽക്കരണവും പാരിസ്ഥിതിക പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2000 ശേഷം ആവിഷ്കരിച്ച ദേശീയ വനവൽക്കരണ പരിപാടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ ഊർജ്ജസ്വലമായാണ് നടപ്പാക്കി വരുന്നത്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ കാമ്പ പദ്ധതി വനഭൂമി മറ്റാവശ്യങ്ങൾക്കായി മാറ്റുമ്പോൾ ഈടാക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് വനവൽക്കരണത്തെയും വനപുനരുജ്ജീവനത്തെയും പിന്തുണയ്ക്കുന്നു. നഗരങ്ങളിലെ പരിസ്ഥിതി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൌരന്മാർക്ക് വിനോദ മേഖലകൾ ഒരുക്കുന്നതിനുമായി നഗര വനങ്ങളുടെയും ഹരിത ഇടങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നഗർവൻ യോജന. പാരീസ് കരാറിന് കീഴിലുള്ള വാഗ്ദാനങ്ങളുടെ ഭാഗമായി വനങ്ങളുടെയും മരങ്ങളുടെയും വിസ്തൃതി വർദ്ധിപ്പിച്ച് അധിക കാർബൺ സിങ്ക് സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാർ ഏറെ മുന്നിലാണ്. ഏക് പേട് മാ കേ നാം, മാതൃത്വത്തിന്റെ സ്നേഹത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്നത് ഇന്ന് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകുകയും നിരവധി ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത പരിസ്ഥിതി സംരക്ഷണ സംരംഭമാണ്. ഭൂമിയുടെ ജീവനാഡിയാണ് വനങ്ങളും മരങ്ങളും. എന്നാൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്തതിനാൽ പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് വലിയ തുടർച്ച ഉണ്ടാകാറില്ല. ഈ വിടവ് നികത്തിക്കൊണ്ടാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ഏക് പേട് മാ കേ നാം എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിപ്ലവകരമായ ഹരിത ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കേവലമൊരു വനവൽക്കരണ പദ്ധതി എന്നതിനപ്പുറം മനുഷ്യന്റെ ഏറ്റവും തീവ്ര വികാരമായ മാതൃസ്നേഹത്തെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു. ന്യൂഡൽഹിയിലെ ബുദ്ധജയന്തി പാർക്കിൽ ഒരു ആൽമരത്തൈ നട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഭൂമി മാതാവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ സ്വന്തം അമ്മയോടുള്ള ആദരവുമായി മനോഹരമായി കൂട്ടിച്ചേർക്കുന്ന ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ മൻ കി ബാത്തിൽ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: दुनिया के सभी देशों के लोगों से ये अपील की है कि अपनी माँ के साथ मिलकर या उनके नाम पर एक पेड़ जरूर लगाएं। और मुझे ये देखकर बहुत खुशी है कि माँ की स्मृति में या उनके सम्मान में पेड़ लगाने का अभियान तेजी से आगे बढ़ रहा है। लोग अपनी माँ के साथ या फिर उनकी फोटो के साथ पेड़ लगाने की तस्वीरों को सोशल मीडिया पर साझा कर रहे हैं। हर कोई अपनी माँ के लिए पेड़ लगा रहा है, चाहे वो अमीर हो या गरीब, चाहे वो कामकाजी महिला हो या गृहिणी। इस अभियान ने सबको माँ के प्रति अपना स्नेह जताने का समान अवसर दिया है।
1: ഒരാൾ തന്റെ അമ്മയുടെ പേരിൽ ഒരു തൈ നടുമ്പോൾ അത് കേവലം ഒരു സർക്കാർ പരിപാടി എന്നതിലുപരി ആ വ്യക്തിയോ കുടുംബമോ നെഞ്ചിലേറ്റുന്ന ജീവനുള്ള പ്രതീകമായി മാറുന്നു. ഈ ലളിതമായ ആശയത്തിലാണ് ക്യാമ്പയിന്റെ വിജയം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, സാമൂഹിക സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി വലിയ മാറ്റത്തിന് കാരണമായി. തന്റെ വിദേശ പര്യടനങ്ങളിലും മൻ കി ബാത്ത് പരിപാടിയിലും പ്രധാനമന്ത്രി നിരവധി തവണയാണ് ഏക് പേട് മാ കേ നാം സംരംഭത്തെക്കുറിച്ച് പരാമർശിച്ചത്. വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആവാസ വ്യവസ്ഥയുടെ വിഘടനം, വനപ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റം, വനമേഖലയിലെ റോഡുകൾ, റെയിൽവേ ലൈനുകൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വന്യമൃഗങ്ങളെ ജനവാസ മേഖലകളിലേക്ക് അടുക്കാൻ നിർബന്ധിതരാക്കുന്നു. ആന, കടുവ, പുലി, കാട്ടുപന്നികൾ, കുരങ്ങുകൾ, കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയും വിളനാശത്തിനും മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവഹാനിക്കും കാരണമാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, വന്യജീവി ഇടനാഴികളുടെ സംരക്ഷണം, ശാസ്ത്രീയ

0: ഭൂവിനിയോഗ ആസൂത്രണം, മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ശക്തമായ ജനപങ്കാളിത്തം, ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സമയബന്ധിതമായ നഷ്ടപരിഹാരം, വന്യജീവി നിരീക്ഷണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ എന്നിവ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയും പരിസ്ഥിതി പുനഃസ്ഥാപനവും ലക്ഷ്യമിട്ട് കേരളത്തിൽ വനംവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിത്തൂട്ട്. വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെയും കമ്പോസ്റ്റിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ് നാടൻ സസ്യങ്ങളുടെ വിത്തുകൾ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ജൈവിക അജൈവിക സമ്മർദ്ദങ്ങളാൽ ഇല്ലാതായ വൈവിധ്യം പുനഃസ്ഥാപിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ കിണങ്ങുന്ന രീതിയിലാണ് ഇതിനായി സസ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ മേഖലകൾ, വിദേശ അധിനിവേശ സസ്യങ്ങൾ പടർന്നു പിടിച്ച ഇടങ്ങൾ, തുറന്ന മേൽച്ചാർത്തുള്ള പ്രദേശം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി കാണുന്ന തദ്ദേശീയ സസ്യ ഇനങ്ങളുടെ വിത്തുകളാണ് വനങ്ങളിൽ വിതറുക. വനമഹോത്സവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ആകാശവാണി വാർത്തകളോട്.
1: വൃക്ഷത്തൈകളുടെ നടിൽ ഉത്സവമാണ് വനമഹോത്സവം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് തടയുക, പുതിയത് വെച്ചുപിടിപ്പിക്കുക, പരിസ്ഥിതി അവബോധം വളർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ വനമഹോത്സവം രാജ്യവ്യാപകമായി ഔദ്യോഗികമായി ആരംഭിച്ചത് 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷിയാണ്. കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് രാജ്യത്തെ ഹരിതവൽക്കരണം കൂട്ടുക, മണ്ണൊലിപ്പ് തടയുക, വനനശീകരണം കുറയ്ക്കുക, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. വീടുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ എന്നിവിടങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് മരങ്ങൾ നടുക, മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനത്തിനെ കുറിച്ച്, അവ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ സംസ്കാരം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ്. മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് കാടുകളെയും മരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് വികസനത്തിന്റെ പേരിൽ നമ്മൾ ധാരാളം മരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത് വരും തലമുറയ്ക്ക് വലിയ ദോഷം ചെയ്യും. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് നടുന്ന ഓരോ തൈയും നാളത്തേക്കുള്ളതാണ്. വനമഹോത്സവം നടക്കുന്ന ഈ വേളയിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ നടത്തി വരുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസുകൾ, തൈ നടൽ പരിപാടികൾ, പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന മാജിക് പരിപാടികൾ എന്നിവ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു ആഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാം. നമ്മൾ എല്ലാവരും ഒത്തുകൂടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുമെന്ന്.
0: ഈ വർഷം കേരളത്തിൽ മൺസൂൺ മഴയിൽ രേഖപ്പെടുത്തിയ വൻ കുറവ് പരിസ്ഥിതി സംരക്ഷണത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഗോള താപനവും വനനശീകരണവും നമ്മുടെ പച്ചപ്പിനെ കരിച്ചു കളയുമ്പോൾ മഴമേഘങ്ങളെ ആകർഷിക്കാനും ഭൂഗർഭജലം നിലനിർത്താനും മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വനമഹോത്സവത്തിന്റെ ഭാഗമായി നാം നടുന്ന ഓരോ മരവും വരും വർഷങ്ങളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ വീണ്ടെടുക്കാനും വറ്റിവരണ്ട ജലാശയങ്ങൾക്ക് ജീവൻ നൽകാനുമുള്ള ഏറ്റവും വലിയ പ്രകൃതിദത്ത പരിഹാരമാണ്. ഇന്ന് നാം നേരിടുന്ന കടുത്ത ജലദൗർലഭ്യത്തിനും പവർ കട്ടിനും പ്രധാന കാരണം മഴയുടെ കുറവാണ്. ഈ മഴക്കുറവിലേക്ക് നയിക്കുന്നതാകട്ടെ വനനശീകരണവും. വനമഹോത്സവത്തെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയായി മാത്രം കാണരുതെന്ന ആഹ്വാനവുമായാണ് കേന്ദ്ര സർക്കാർ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. നട്ടുപിടിപ്പിക്കുന്ന ഓരോ തെയ്യും ഒരു വലിയ വൃക്ഷമായി വളരുന്നതുവരെ അതിനെ പരിചരിക്കുന്നതിലാണ് ഇത്തരം പരിപാടികളുടെ യഥാർത്ഥ വിജയമുള്ളത്. വിദേശ ഇനം മരങ്ങൾക്ക് പകരം തദ്ദേശീയ സസ്യങ്ങൾക്ക് മുൻഗണന നൽകണം. കൂടാതെ പ്രാദേശിക പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തു വേണം തൈകൾ നടാൻ. വിദ്യാലയങ്ങൾ, കോളേജുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കെല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നാം നടന്ന ഓരോ മരവും വരും തലമുറയ്ക്കായി ശുദ്ധമായ വായു, മികച്ച പരിസ്ഥിതി, വർദ്ധിച്ച ജൈവ വൈവിധ്യം, സുരക്ഷിതമായ കാലാവസ്ഥ എന്നിവ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, പരിസ്ഥിതി സംരക്ഷണം എന്നത് നമ്മുടെയെല്ലാം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് വനമഹോത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും പാരിസ്ഥിതിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെയും ഉപജീവനത്തെയും ഒരുപോലെ താങ്ങി നിർത്തുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് നാം നടുന്ന ഓരോ മരവും ഹരിതാഭവും സുരക്ഷിതവുമായ ഒരു നാളേക്കുള്ള വാഗ്ദാനമാണ്. പ്രകൃതിയെ അമ്മയായി കാണുന്ന കവിതകളും കഥകളും പഠിച്ചു വളർന്ന മലയാളികളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഏക് പേഡ്

0: വാക്കേനാം പോലുള്ള സംരംഭങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പ്രശസ്തമായ വരികൾ ഈ അവസരത്തിൽ സ്മരിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. വനമഹോത്സവം പ്രകൃതി സംരക്ഷണത്തിനായുള്ള ജനകീയ ഉത്സവമെന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി തൃശൂർ, സമയം 11 കഴിഞ്ഞ് 14:28. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്റർ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.